0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 14 2026 ജൂലൈ 30 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മൾ നടക്കുമ്പോൾ ഒരു കാൽ മുന്നിലും ഒരു കാൽ പിന്നിലുമാണ്. എന്നാൽ മുന്നിലുള്ള കാലിന് അഭിമാനമോ പിന്നിലുള്ള കാലിന് അപമാനമോ ഉണ്ടാകുന്നില്ല. കാരണം കാലുകൾക്കറിയാം, നിമിഷങ്ങൾക്കകം മുന്നിലുള്ള കാൽ പിന്നിലും പിന്നിലുള്ള കാൽ മുന്നിലുമായി മാറുമെന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഒരു തളർച്ചയുണ്ടായാൽ ഒരു ഉയർച്ച, അതനിവാര്യമാണ്, അതുറപ്പാണ്, അതുണ്ടാവുക തന്നെ ചെയ്യും. ശുഭാപ്തി വിശ്വാസത്തോടെ മുൻപോട്ട് പോവുക. നിമിഷങ്ങൾക്കകം എല്ലാ ദുർഘടങ്ങളും സങ്കടങ്ങളും മാറിമറിയും. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 30. ഇന്ന് ലോക സൗഹൃദ ദിനം. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ രണ്ടോ അതിലധികമോ വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെ ശക്തമായ ബന്ധം ദൃഢമാക്കുവാനും തിരിച്ചറിയുവാനും ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. ആദ്യ കളർ ചലച്ചിത്രം ജോർജ് ഈസ്റ്റ്മാൻ എഡിസൺ അടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുൻപാകെ പ്രദർശിപ്പിച്ചതും ആദ്യ സൈനിക വിമാനം റൈറ്റ് ബ്രദേഴ്സ് പുറത്തിറക്കിയതും കയറ്റുമതി ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതുമൊക്കെ ഒരു ജൂലൈ 30. ജൂലൈ 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 30. ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത് 1930 ജൂലൈ 30. ഉറുഗ്വേ ആയിരുന്നു ആദ്യമായി ലോകകപ്പിൽ മുത്തമിട്ടത്. അപ്പോളോ 15 മിഷൻ ഡേവിഡ് സ്കോട്ടും ജെയിംസ് ഇർവിനും ഫാൽക്കൺ എന്ന വാഹനത്തിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് 1971 ജൂലൈ 30. ആദ്യ സൈനിക വിമാനം റൈറ്റ് ബ്രദേഴ്സ് പുറത്തിറക്കിയത് 1863 ഇന്നേ ദിവസമായിരുന്നു. നാസയുടെ ചൊവ്വ 2020 ദൗത്യത്തിന്റെ ഭാഗമായി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി നിർമ്മിച്ച പേടകമായ പെർസീവനൻസ് വിക്ഷേപിച്ചത് 2020 ജൂലൈ 30. ജൂലൈ 30 കയറ്റുമതി ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ആദ്യ കളർ ചലച്ചിത്രം ജോർജ് ഈസ്റ്റ്മാൻ എഡിസൺ അടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുൻപാകെ അവതരിപ്പിച്ചത് 1928 ജൂലൈ 30. അമേരിക്കയിലെ ഹവായിൽ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കിയത് 1836 ജൂലൈ 30.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികൾ.

ആഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം മെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ

0: മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി ബിജെപി. വെടിവെയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മ പദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ 1 ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സെൻസസിന്റെ 1 വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1 സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ 2 ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
0: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 T47 വിഭാഗം ഫൈനലിൽ 1-2 സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത്ത്.

0: ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആൻഡ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കാൽക്കുലേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം 10 August ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. യുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്.

0: 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 പത്താം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC യുടെ 10ാം പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
1: IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
0: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാ രംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം വലിയമല IISTയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോ വാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB യുടെ ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ ആഗസ്റ്റ് 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SmithyM Pallurithi.
3: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 കിലോവാട്ട് വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2500 രൂപയും 7 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള 3 ഫേസ് കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB യുടെ ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100

0: മീറ്റർ ടി 47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. രണ്ട് കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു.
1: अच्छा हुआ क्योंकि हमारे देश के लिए मेडल आया, क्योंकि जिस हिसाब से हम प्रैक्टिस कर रहे हैं कोच को खुशी है और जितने भी हमारे जो सपोर्ट कर रहे हैं. कॉन्फिडेंस तो ये है, बाहर के जितने एथलीट हैं उनके साथ कंपटीशन कर रहे हैं, हम मेडल जीते किस हिसाब से वो कंपटीशन कर रहे हैं हमारे से.
0: പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദ നിദപ ഗമപദ നിദ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ് ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബുസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279836.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം. കറിക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ജമനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
5: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9446760394007890 9447560336.
3: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
7: റേഡിയോ സാന്തനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
8: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന നിഷ്കളങ്കമായ ഗ്രാമകാഴ്ചകളെ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിൽക്കുന്ന ഗ്രാമീണ കാഴ്ചകളിൽ കൗതുകവും ഭക്തിയുമൊക്കെ ഒരുപോലെ ഉണർത്തുന്നവയാണ് കാവുകൾ. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഈ കാവുകൾ വിശുദ്ധ വനങ്ങൾ എന്ന് തന്നെ പറയാം. പ്രാചീന കാലം മുതൽ തന്നെ പ്രകൃതിയെ ആരാധിക്കുന്ന ശീലം മനുഷ്യൻ പുലർത്തി പോരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രകൃതിയെ ആരാധിച്ചിരുന്ന മനുഷ്യൻ കാടിന്റെ ചെറു രൂപങ്ങളായ കാവുകളെ ആചാരപരമായ വിശ്വാസങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും സംരക്ഷിച്ചു പോന്നു. കാവുകളെ അടിസ്ഥാനമാക്കി നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നു. കാവുകളിലെ സസ്യവിന്യാസം ഏതാണ്ട് നിത്യഹരിത വനങ്ങൾക്ക് സമാനമാണ്. മാനുഷിക ഇടപെടൽ തീരെ കുറവായ അപൂർവവും ഔഷധ ഗുണമുള്ളതുമായ സസ്യങ്ങളുടെ സ്വാഭാവിക കലവറകളായി ഇവ നിലനിൽക്കുന്നു. ഇത് തന്നെയാണ് കാവുകളിലെ സസ്യവൈവിധ്യത്തിന് കാരണവും. സസ്യങ്ങളെ കൂടാതെ നിരവധി ഷഡ്പദങ്ങൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ, പക്ഷികൾ, സസ്തനികൾ മുതലായ

മുതലായവയുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് കാവുകൾ. പ്രാദേശിക കാലാവസ്ഥയെയും കാവുകൾ ഗുണപരമായി സ്വാധീനിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ വിഭാവനം ചെയ്ത ആവാസ വ്യവസ്ഥയാണ് കാവുകൾ. നമ്മുടെ നാട്ടിൽ തീരപ്രദേശങ്ങളിലും ഇടനാട്ടിലുമാണ് കാവുകൾ കൂടുതലായി കാണപ്പെടുന്നത്. കാവുമായി ബന്ധപ്പെട്ട് നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അവയെല്ലാം കാവിനെയും സംരക്ഷിച്ചു പോരുന്നുണ്ട്. വാസ്തവത്തിൽ കാവ് നാടിനെയും നാട് കാവിനെയും സംരക്ഷിക്കുന്നു. ഒരു കാലത്ത് വീടിനോട് ചേർന്നൊരു കാവും കുളവും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. പ്രാർത്ഥനയിലൂടെ പ്രകൃതിയെയും നാം അടുത്തറിയുകയായിരുന്നു. മനുഷ്യനൊപ്പം മറ്റ് ജീവജാലങ്ങളും ഒരേ പരിസ്ഥിതിയിൽ ഒരുമിച്ച് കഴിഞ്ഞു. അങ്ങനെ നാഗവും തേവരും കാവിന് കാവലാളായി മാറി. കാലക്രമേണ ഈ കാവുകൾ ക്ഷയിക്കുകയും പലതും അപ്രത്യക്ഷമാവുകയും ചെയ്തു. എങ്കിലും ഇന്നും ചിലയിടങ്ങളിൽ അതിന്റെ അവശേഷിപ്പ് നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കാവുകൾ കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ കോവിൽ കാടെന്നാണ് കാവുകൾ അറിയപ്പെടുന്നത്. കർണാടകത്തിൽ ദേവാരക്കാടെന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ദേവരാൻ എന്നും ബീഹാറിൽ സമാസ് എന്നും മധ്യപ്രദേശിൽ സെർന എന്നും രാജസ്ഥാനിൽ ഓറൻസ് എന്നും അറിയപ്പെടുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ ദേവവൻ എന്നാണ് കാവുകൾ അറിയപ്പെടുന്നത്. സർപ്പക്കാവുകൾ അവയുടെ സമ്പന്നമായ ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിനൊപ്പം മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണത്തിനും സഹായിക്കുന്നു. തോട്ടങ്ങളോട് ചേർന്നുള്ള കുളങ്ങളും അരുവികളും വറ്റാത്ത ജലസ്രോതസ്സുകളാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ജല ആവശ്യങ്ങൾക്കായി പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും അവസാന ആശ്രയങ്ങളാണിവ. ഇത്തരത്തിലുള്ള കാവുകൾ അവയുടെ സമ്പന്നമായ മാലിന്യ ഘടനയിലൂടെ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോഷകങ്ങൾ പുണ്യകാവുകളുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ പുനരുപയോഗം ചെയ്യപ്പെടുക മാത്രമല്ല അടുത്തുള്ള കാർഷിക പരിസ്ഥിതി വ്യവസ്ഥകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇരിങ്ങോൽക്കാവ്, മണ്ണാറശാല, വള്ളിയൂർക്കാവ്, ശാസ്താംകോട്ട ക്ഷേത്രം, പേരൂർക്കാവ്, വെട്ടിക്കോട്, നാഗരാജ ക്ഷേത്രം മുതലായവയൊക്കെ കേരളത്തിലെ പ്രസിദ്ധമായ കാവുകളിൽ ചിലത് മാത്രമാണ്. നിരവധി എഴുത്തുകാർ തങ്ങളുടെ സൃഷ്ടികളിലൂടെ കാവുകളുടെ പ്രാധാന്യത്തെപ്പറ്റി ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ആർ വിനോദ് കുമാർ, ഡോക്ടർ ടി ആർ ജയകുമാരി എന്നിവർ രചിച്ച കേരളത്തിലെ കാവുകൾ എന്ന പുസ്തകം, എം രാജേന്ദ്രപ്രസാദ് രചിച്ച കാവുകൾ പ്രകൃതിയുടെ സംരക്ഷണത്തിന് പൈതൃകത്തിന്റെ കയ്യൊപ്പ് എന്ന പുസ്തകം, സുരേഷ് മണ്ണാറശാലയുടെ കാവുകൾ, കണ്ണൻ സി എസ് വാര്യർ രചിച്ച നമ്മുടെ കാവുകൾ എന്നീ പുസ്തകങ്ങളെല്ലാം തന്നെ അതിനുദാഹരണങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം സ്വാധീനങ്ങളാണ് ഈ ചെറു കാവുകൾ സകല ജീവജാലങ്ങളിലും ചെലുത്തുന്നത്. ഉള്ളതിനെ സംരക്ഷിക്കാൻ മനുഷ്യൻ ഇനിയും ഉത്സാഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ ശ്രീലക്ഷ്മി. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999 999.

0: 4880. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: Krishnayanam അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121-2160.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Your favorite programs and music. 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം
1: ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് RJ പാർവതിയാണ്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട് ഞങ്ങളിതാ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ശ്രീലക്ഷ്മി?
0: അതെ അതെ. അപ്പോൾ പാർവതി, ഇപ്പോൾ ദേ ജൂലൈ 30 ആയിരിക്കുകയാണ് അല്ലേ? ഒരു രണ്ട് നമുക്ക് ഈ സ്കൂൾ തുറക്കുമ്പോഴാണ് കുറച്ചും കൂടി ഈ മാസങ്ങളും ദിവസങ്ങളും ഒക്കെ പെട്ടെന്ന് ഓടി പോകുന്നത് പോലെ തോന്നും. കാരണം നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കും ടെൻഷനാണ്, പാരൻസിനും അതേപോലെ ടെൻഷനാണ്. കുട്ടികളുടെ എക്സാം ഇപ്പോൾ അത് LKG ആയിക്കോട്ടെ, 1-ാം ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ അതേപോലെ ഡിഗ്രി ലെവലൊക്കെ ആയിക്കോട്ടെ, നമുക്കിങ്ങനെ എക്സാം വരുമ്പോൾ പാരൻസിനും അതേപോലെ ഒരു ടെൻഷനാണ് അല്ലേ? അപ്പോൾ ആ ഒരു എന്താ, നമുക്കിപ്പോൾ അടുത്ത ഓഗസ്റ്റിലോട്ട് ഇങ്ങനെ കടക്കാൻ പോവാണ്. ഇന്ന് ജൂലൈ 30 വ്യാഴാഴ്ച ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ ഇത്തരത്തിൽ ക്ഷേത്രത്തിലൊക്കെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം ഒരുപാട് പേര് നമുക്ക് എനിക്ക് തോന്നുന്നു മഹാവിഷ്ണു ക്ഷേത്രമായതുകൊണ്ടാണ് നമുക്ക് തിരുമല വാരത്ത് നല്ല തിരക്കാണല്ലേ. ഇപ്പം ഇന്ന് രാവിലെയൊക്കെ വന്നപ്പോഴത്തേക്കും ക്ഷേത്രത്തിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും ചെറിയൊരു കൺജസ്റ്റഡ് ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ വണ്ടിയൊക്കെ വരാനും പോകാനും ഒക്കെ ഒരു തിരക്കാണ് അവിടെ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെ ഒരു വ്യാഴാഴ്ച ആയിരിക്കുകയാണ്, ജൂലൈ 30 ആയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മാസം എൻഡ് ചെയ്യാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി.
1: അത് ഇനി ഒരു ദിവസം മാത്രം ബാക്കി. അതോടൊപ്പം എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന തിരക്കിലൊക്കെ ആയിട്ട് പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ ധൃതിയായിട്ട് പോയിരിക്കുക. ഈ ധൃതിയുടെ ഇടയിൽ നമ്മളുമായിട്ട് കുറച്ച് നേരം ഒരു ഇച്ചിരി കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ആ കൊച്ചു വർത്താനം പറയാനായിട്ട് ഞങ്ങൾക്കൊരു നമ്പറുണ്ട്. നമ്പർ ഇതാണ്, 8848 5785. എത്രയും പെട്ടെന്ന് മെസ്സേജസും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക, ഞങ്ങളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീലക്ഷ്മി, നമ്മളിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്.
0: അതെ, എല്ലാ ദിവസത്തിനും നമ്മുടെ ശ്രോതാക്കൾ പറയാണ് നിങ്ങൾ എന്നും വന്നിട്ട് എന്നൊരു പ്രത്യേകതയുണ്ട്, ഇന്നൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. സത്യത്തിൽ നമ്മളിങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇന്ന് എന്ത് സ്പെഷ്യലായിട്ട് കൊടുക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും എടുത്തു നോക്കുമ്പോഴത്തേക്കും ഓരോ പ്രത്യേകതകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രത്യേക ദിവസമുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും വളരെയധികം പ്രഷ്യസ് ആണ്. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇന്ന് മനോഹരമായൊരു ദിവസമാണ് ജൂലൈ 30 എന്ന് പറയുമ്പോൾ. ലോകമെമ്പാടുമുള്ള സൗഹൃദ വലയങ്ങൾക്ക് അല്ലേ വളരെയധികം പ്രത്യേകതകളുള്ള ദിവസമാണ്. അതെന്താണ് പാർവതി?
1: ഇന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. എപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പൊക്കെ, ആർക്കാണ് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തില്ല? ആരുമില്ല, എല്ലാവർക്കും ആരെങ്കിലും ഒരാളെങ്കിലും ഫ്രണ്ട്ഷിപ്പ് കാണും. ഇനി എനിക്ക് ആരും ഫ്രണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെയും എങ്ങനെയായാലും ഒരു പെറ്റെങ്കിലും കാണും ഫ്രണ്ടായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പെറ്റ് അല്ലെങ്കിൽ ഒരു ഡോള് ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സായിട്ടുണ്ടാവും. എനിക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെയും നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലും നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ശ്രീലക്ഷ്മിയൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.
0: താങ്ക് യു പാർവതി, ആൻഡ് സെയിം ടു യു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിന് ഇന്ന് വളരെയധികം നല്ലൊരു വിഷ് ചെയ്യാം. ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ
1: 2 നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ. അന്നാണ് നമ്മൾ കുറച്ചും കൂടി അടിപൊളിയായിട്ടൊക്കെ ആഘോഷിക്കുന്നത്. സാധാരണ നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ പെട്ടെന്ന് മെസ്സേജ് വെക്കണം, ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ എല്ലാവരോടും പറയുക. അത് പറയാൻ വിട്ടുപോയാൽ നമുക്ക് August 2 കുറച്ച് മാറ്റി വെക്കാം.
0: അതെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് ഇല്ലാത്തത് ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ചിലപ്പോൾ അവരവർ തന്നെയായിരിക്കും അവരവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, ഒറ്റയ്ക്ക് നിന്നൊക്കെ സംസാരിക്കുന്നു, ലവൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആക്ച്വലി അത് അവർ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ചിലപ്പോൾ അവരോട് തന്നെ സംസാരിക്കുമായിരിക്കും, അല്ല ഒരു പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, ഇന്ന് ചെയ്തത് ശരിയാണോ, ഇത് എങ്ങനെയാണ് ഇനി അടുത്തതൊന്ന് ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഡിസിഷൻ ശരിയായോ, ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി അവിടെ ഗുണം ചെയ്തോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ സ്വയം ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് അവിടെ നിന്നൊരു കൺക്ലൂഷൻ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ക്ലാരിറ്റി ചെയ്യണം അല്ലേ അവരുടെ ആ പ്രവർത്തനത്തെ. അങ്ങനെയൊക്കെയുള്ള ഓരോരോ, അപ്പം ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പം ഒരു വ്യക്തി തന്നെ ആവണം എന്നില്ല, ചിലർക്ക് പില്ലോ ആയിരിക്കും

0: ഏറ്റവും നല്ല ഫ്രണ്ട്. കാരണം എപ്പോഴും നമ്മൾ ചില സമയത്ത് വിഷമം വരുമ്പോൾ കെട്ടിപ്പിടിച്ചെന്ന് കരയാനും ചില ചില ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നും, നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ പില്ലോയി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല നമുക്കിപ്പോൾ ഞാൻ ഒന്ന് എന്താ ഇമാജിൻ ചെയ്ത് പറയല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്.
1: അപ്പം നമ്മൾ ഓരോ ദിവസവും ആചരിക്കുമ്പം അതിന് ഓരോരോ പ്രത്യേകത ഉണ്ടാവും അല്ലേ, എന്തുകൊണ്ടാണ് ഇത് ആചരിക്കുന്നതെന്ന് അറിയണ്ടേ. സൗഹൃദത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയാണ് എല്ലാ വർഷവും ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സൗഹൃദം എന്ന് പറയുമ്പോൾ നല്ലതുമുണ്ടാകും ചീത്തയും ഉണ്ടാകും, എല്ലാവരും നല്ല സൗഹൃദം മാത്രം ഏറ്റെടുക്കുക അല്ലെ. പലപ്പോഴായി ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ പറയരുത്, എന്നിരുന്നാലും കുറച്ചൊക്കെ ചെറിയ നമ്മളെ ചില രീതിയിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സൗഹൃദങ്ങളൊക്കെ ഇന്ന് ഒരുപാടുണ്ട്. അങ്ങോട്ടേക്കൊന്നും പോകരുത്, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പറച്ചിലുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല ചെങ്ങാതിമാരെ മാത്രം ചൂസ് ചെയ്യുക.
0: അതെ, അപ്പോൾ അതിൽ എനിക്കൊരു പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം സൗഹൃദമെല്ലാം ഇപ്പം നമ്മളോട് പെരുമാറുന്ന ഒരു രീതി അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരാളുടെ ഒരു തെറ്റ് കണ്ടിട്ട് നമ്മൾ അവിടെ വിട്ടിട്ട് പോകുന്നതിന് പകരം കുറച്ച് അതിലൊരു എന്താ ഒരു പോസിറ്റീവ് വശം കണ്ടെത്തി അതിനെ തിരിച്ച് കൊണ്ടുവരാനും കൂടി അല്ലേ, ഒരു വ്യക്തിയെ തിരിച്ച് അവരുടെ ഒരു നല്ലൊരു ലൈഫിലോട്ട് കൊണ്ടുവരാനും കൂടി നമ്മളുടെ ആ ഒരു സൗഹൃദം പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇന്നത്തെ ആ ഒരു ദിവസത്തിൽ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നത്.
1: അതെ, അതേപോലെ തന്നെ സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അല്ലേ. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം അവർ നമ്മളെ അനലൈസ് ചെയ്യില്ല. കാരണം ഒന്നെങ്കിൽ അവർ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പ് ആയിരിക്കും, ഇനി അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇടയിൽ ഏറ്റവും നല്ല കംഫർട്ട് സോൺ ആയിരിക്കില്ല. നമ്മുടെ വീട്ടിൽ നിന്നേക്കാളും സ്കൂളിനേക്കാളും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്തിനേക്കാളും നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മുടെ സൗഹൃദ വലയങ്ങൾക്ക് ഇടയിലായിരിക്കും. നമുക്ക് എന്തും പറയാം, നമുക്ക് എന്തും കാണിക്കാം, നമ്മൾ എന്താണെന്ന് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ട് അവരതൊക്കെ ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലൊക്കെ അങ്ങ് എടുക്കും. പക്ഷേ എല്ലാ കാര്യത്തിലും സൗഹൃദം എല്ലാവർക്കും വേണം അല്ലേ. എന്ത് കാര്യം ഷെയർ ചെയ്യാനായാലും എന്ത് കുറിച്ച് പറയാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായാലും നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ഒരാളോട് ചോദിക്കാനാണെങ്കിൽ കൂടിയും നമുക്കൊരു സൗഹൃദം എപ്പോഴും വേണം. ഈ സൗഹൃദം എടുക്കുമ്പോൾ അത് തെറ്റും ശരിയും ശരിയായ രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയും ആയിരിക്കണം.
0: അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് മുൻപത്തെ ലൈവിലും ഞാനും പാർവതിയും തന്നെ ഇരുന്നപ്പോഴാണ് യെല്ലോ പേഴ്സണെ പറ്റി പറയാറുള്ളത് അല്ലേ. പല അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരു ലക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു അങ്ങനെ കിട്ടുക എന്നുള്ളത് വളരെ റെയറാണ് അല്ലേ. അപ്പോൾ എന്തായാലും സൗഹൃദത്തിലിരിക്കുന്ന എല്ലാവരും ചെറിയ ആർക്കെങ്കിലും ഒരു കുഞ്ഞു പിണക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇന്ന് ലോക സൗഹൃദ ദിനമാണ്.
1: അതെ, ഈ ദിവസം നമ്മളോടൊപ്പം എന്ന് നിന്ന് സുഹൃത്തുക്കൾക്കൊക്കെ ഒരു നന്ദിയൊക്കെ പറയാം അല്ലേ. ഇത്രയും വർഷം ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം മുതൽ ഇത്രയും വർഷം ഉണ്ടായിരിക്കും, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, എന്തായാലും കുറേ വർഷത്തെ സൗഹൃദങ്ങളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമ്മളെ ഇത്ര നാൾ സഹിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു നന്ദി പറയാം. ഇനി അഥവാ നമ്മളിൽ നിന്ന് അകന്നു പോയ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും, അവരെയൊക്കെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് എങ്കിലും അയയ്ക്കുക. കാരണം ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ ആ സൗഹൃദം നമുക്ക് വീണ്ടും പുതുക്കാൻ പറ്റും. അപ്പോൾ ഇന്നേ ദിവസം എല്ലാവർക്കും അത് സാധിക്കട്ടെ. അടുത്ത ഓഗസ്റ്റ് 2 നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ അവരുമായി നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ.
0: അതെ, അപ്പോൾ ചില ദിവസങ്ങൾ ചില ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഇപ്പോൾ പറയാറുണ്ട് നമ്മൾ ആദ്യം മീറ്റ് ചെയ്തത് എവിടെയാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലേ. പക്ഷേ ചില ഫ്രണ്ട്ഷിപ്പിൽ അതൊന്നും ഓർമ്മ കാണില്ല. അത് ചിലപ്പോൾ നമ്മൾ പോലും ചിന്തിക്കില്ല ഇവർ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആകുമോ എന്നൊന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ അക്ഷരം പഠിക്കുന്ന സമയം മുതൽ ഇന്ന് വരെ എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അക്ഷരം പഠിക്കുന്ന സമയം മുതൽ എന്നാണ് ആ ഒരു എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതം എൻ്റെ അഞ്ജന എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവൾ എന്നാണ് എൻ്റെ ജീവിതത്തിലൂടെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുമ്പോഴെല്ലാം അഞ്ജന എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഈ ഒരു നിമിഷത്തിലും എൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മളിങ്ങനെ പരസ്പരം കാണുന്നില്ല സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പറയാറില്ല എന്നും വിളിച്ച് കഴിച്ചോ കുടിച്ചോ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. ചിലപ്പോൾ പലർക്കും അവരവരുടേതായ തിരക്കുകളൊക്കെ കാണും അല്ലേ. പക്ഷേ എങ്കിലും ഒരു ഫോൺ കോളിനപ്പുറം അങ്ങനെ ഫോൺ കോൾ ഡെയിലി ഫോൺ കോൾസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷ് ചെയ്യലോ അതിലൊന്നും അതൊന്നും കാണില്ലായിരിക്കും. പക്ഷേ എങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് തീർച്ചയായിട്ടും അതിങ്ങനെ എന്താ അതിന് ആഴം കൂടുന്നു അല്ലെങ്കിൽ അതിന് എത്ര ദൃഢത കൂടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ എന്താ നമ്മളൊരു ബർത്ത് ഡേ വിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പരാതിയോ അങ്ങനത്തെ വിഷമമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല.
1: നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ പോലും അവർക്ക് മനസ്സിലാവും എന്താടി പ്രശ്നം, അല്ലെങ്കിൽ എന്താ പ്രശ്നം, നിന്റെ സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നല്ലോ എന്ന് അവരായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ആലോചിച്ച് ഒരു വിഷൊക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കൂ. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ ശ്രീലക്ഷ്മി?
0: അതെ തീർച്ചയായും. ഇപ്പോൾ സമയം 10:15 ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സൗഹൃദത്തെ പറ്റിയും അതിനെപ്പറ്റി കഥകളെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമ്മളിങ്ങനെ സൗഹൃദത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പാട്ടല്ലേ നമ്മൾ കേൾക്കേണ്ടത്?
1: അതെ തീർച്ചയായും, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും

0: നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോണി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം ആരാണ്?
2: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നല്ലൊരു പാട്ട് കേട്ടു, സൗഹൃദത്തെ പറ്റി നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ചു. അപ്പം നമ്മുടെ ശ്രോതാക്കളോട് പറയാണ്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പം ഇപ്പോൾ സമയം 10:21 ആയിരിക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ സൗഹൃദവും കുറിച്ച് നമ്മളൊരുപാട് സംസാരിച്ചു. അതേപോലെ തന്നെ ഓണപരീക്ഷ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഓണവും കൂടി ഇങ്ങ് വരികയാണല്ലേ. അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങൾ, അതിന്റെയൊക്കെ തകൃതിയായിട്ടുള്ളൊരു, നമ്മളിങ്ങനെ പല കടകളിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെയൊക്കെ ഓഫറുകളൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അറിയുമ്പോ അറിയാം, ഈ ഓണം അങ്ങ് എത്തി എന്ന് പറഞ്ഞു.
1: കഴിഞ്ഞ ഓണം ഇങ്ങോട്ട് പോയതേയുള്ളൂ, ഇനി ഓണത്തിന് ഒരു മാസം ഇല്ല. അപ്പൊ ഇനിയിപ്പോ ഒരു മാസം ഇങ്ങനെ പെട്ടെന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഓണം ആഘോഷിക്കാനുള്ള ആകാംക്ഷയിലൊക്കെ ഇങ്ങനെ എത്തിക്കുന്നു
2: ഓണം. അതെ, ഇപ്പൊ പലരും പറയും ഇപ്പൊ ഓണം വരുന്നെന്ന് അറിയാൻ പരസ്യം അതിന്റെ ഒരു ഇത് അല്ലെ. മാത്രമല്ല നമുക്കറിയാം, പരനിറയെ പൊന്നളക്കും പൗർണമി രാവായി, ഈ ഒരു പാട്ടിന്റെ ബീജം നമ്മൾ എവിടെ പോയാലും ഇതിങ്ങനെ നമ്മൾ കേൾക്കും. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, വീട്ടിലൊരു നമ്മൾ ഓണം വന്നു എന്ന് തുടങ്ങുന്ന നമുക്ക് വലിയ ഒരു തോന്നൽ വരുന്നത് ഈ വീട്ടിൽ മല്ലിയും മുളകും ഒക്കെ ഉണക്കുന്നതിന്റെ ഒരു തിരക്കുണ്ട്. അത് പോയി വേടിക്കണം, കഴുകണം, ഉണക്കണം, അതിന്റെ ഒരു മേളമുണ്ട്. അത് മാത്രമല്ല അതിനൊക്കെ നല്ല വെയിലുള്ള സ്ഥലമൊക്കെ നോക്കി ഇങ്ങനെ അമ്മമാരൊക്കെ നടക്കുമല്ലേ. അപ്പൊ അതൊക്കെ കാണുമ്പോഴും ഓണം ഇങ്ങ് എത്തി എന്നുള്ളൊരു ഫീല് വരും. അതേപോലെ തന്നെ ചെറിയ ഒരു ചെറിയൊരു വെയിലും ഒരു കാറ്റും പിന്നെ ഓണത്തുമ്പിയൊക്കെ പിന്നെ എന്തൊരു ഒരു ശബ്ദമൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു ഓണത്തിന്റെ ഒരു വൈബിലോട്ട് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ആ ഒരു വൈബ് തരുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിനും സംഭവിക്കാറുണ്ട്. ഒരുപാട് പൂക്കളും കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ നമ്മളിങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പുല്ല് പോലെ നമ്മളിങ്ങനെ കാണാറുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ അത് പിച്ച് കളയുകയാണ് ചെയ്യാറ്. അപ്പം അതിലൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ എത്ര മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെയാണ് ഇതിൽ ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ പൂത്തുലഞ്ഞ് സുന്ദരിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ഓണത്തെ വരവേൽക്കാനൊക്കെ ആയിട്ട്
1: ആ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ അതേപോലെ ആയി വരുന്നുണ്ടല്ലേ. നമ്മളെ ഒരു തിളിങ്ങൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്.
2: ഉച്ചയ്ക്കൊക്കെ ഒരു ചെറിയ മഴ, ഇന്നലെയൊക്കെ ഒരു ഉച്ചയ്ക്കൊക്കെ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഓണേറിലിരിക്കുന്നത് കൊണ്ട് പുറത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നല്ല പ്രശാന്ത സുന്ദരമായ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഓണേറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ല മഴയാണ്. അപ്പോൾ വളരെയധികം ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ പാർവതി.
1: യെസ്, അപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒരു കുറച്ച് ക്ലൈമറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പം നമുക്ക് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്, അതും കൂടി നമുക്ക് അങ്ങ് കൊടുക്കാം അല്ലേ. യെസ്, ഇന്ന് ജില്ലയിൽ 31 മഞ്ഞ മുന്നറിയിപ്പും 1 ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. അപകട സാഹചര്യങ്ങളിൽ ജില്ലാ സംസ്ഥാന കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധപ്പെടേണ്ട നമ്പർ 1077, അതേപോലെ 1070 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 1077 1070. ഇനി ജാഗ്രതാ നിർദ്ദേശങ്ങൾ കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശത്തിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ജലാശയങ്ങളോട് ചേർന്ന പാതകളിലൂടെയുള്ള യാത്രകളിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം. ഇന്നൊക്കെ നമുക്ക് കുറച്ച് അലേർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി വരികയാണ്, നമ്മൾ സുരക്ഷിതരായി ഇരിക്കുക.
2: എപ്പോഴും നമ്മളിങ്ങനെ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അലേർട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുൾപൊട്ടലിനെയൊക്കെ ഉരുൾപൊട്ടലിനെ പറ്റിയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ചില സമയത്ത് ഇങ്ങനെ നാ കുളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ
1: കുഴപ്പമില്ല, നമ്മുടെ ശ്രോതാക്കൾക്ക് അതൊക്കെ മനസ്സിലാവും.
2: അപ്പൊ അതെ അതെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇന്ന് 30 രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു 30 വളരെയധികം നടുക്കത്തോടു കൂടിയാണ് നമ്മൾ ഉണർന്നപ്പോൾ, അതായത് രാവിലെ പത്രം തുറന്നപ്പോൾ മാത്രമല്ല ന്യൂസിൽ കൂടിയൊക്കെ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ അറിയുകയുണ്ടായി. 200+ പേർ ഒറ്റ രാത്രി കൊണ്ട് ഓർമ്മകളിൽ ഓർമ്മകളായി മാറിയ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് വയനാട് അല്ലെ. നമുക്ക് അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു രാവ് പുലർന്നപ്പോൾ നമ്മൾ കണ്ടത്

0: എത്രത്തോളം ഒരു എന്താ വേദന നിറഞ്ഞൊരു ദിവസമായിരുന്നു അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ. തീർച്ചയായിട്ടും ഇന്നും അതിൻ്റെ ഒരു നടുക്കം നമുക്ക് മാറിയിട്ടില്ല അല്ലേ.
1: അതെ,
0: കേരളത്തിൽ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് 2 വർഷം തികയുകയാണ്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ വളരെയധികം നമുക്ക് വിഷമം തോന്നുന്ന തരത്തിലായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്.
1: ഓരോ ദിവസവും അതിൻ്റെ ഓരോ വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര ദൂരെയാണ് നമ്മളെങ്കിൽ കൂടിയും ഹൃദയത്തിൽ അത്രയും നമുക്ക് തറച്ച ഒരു ഇത് തന്നെയായിരുന്നു. കാരണം ഒരു രാത്രി പുലർന്നപ്പോൾ ഉണ്ടായ ആ പ്രതിഭാസം നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു തരത്തിലേക്ക് അത് എത്തുകയായിരുന്നു.
0: അതെ അതെ. അപ്പോൾ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാ ദിവസവും നല്ലതായിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പറയാതെ ഇരിക്കാനും സാധിക്കുന്നില്ല. 298 പേർക്കാണ് അന്നത്തെ ചൂരൽമലയിൽ ജീവൻ നഷ്ടമായത്. അതായത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലുണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയാം. ആ ഒരു ഉരുൾപൊട്ടലിൽ 298 പേർക്കായിരുന്നു ആ ജീവൻ നഷ്ടമായത്. ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമട്ടത്ത് ആദ്യ മണ്ണിടിച്ചിലുണ്ടായത്. അപ്പോൾ ഒരു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു ഉരുൾപൊട്ടലായത് മാറി 12:30 to 1:00 ഇടയിലായിരുന്നു നിരവധി പേരുടെ ജീവൻ ഒരു വെള്ളപ്പാച്ചിൽ കൊണ്ടുപോയത് എന്നുള്ളത്.
1: അതെ, ഈ ഓർമ്മ ദിനത്തിൽ ദുരിതത്തിൽ ജീവൻ നഷ്ടമായവരെയൊക്കെ ആദരപൂർവ്വം നമുക്ക് സ്മരിക്കാം.
0: അതേപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു, വെള്ളാർമല സ്കൂള്. അപ്പോൾ അതിൽ ആ ഒരു ദുരന്ത സമയത്ത് ഒരു അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞപ്പോഴത്തേക്കും എന്താ തൻ്റെ മക്കളെ ഒന്ന് 33 കുട്ടികളാണ് ആ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം ന്യൂസിന് മറ്റോ കൊടുത്ത ഒരു വാർത്തയിൽ ഞാനിങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹം ആ കുട്ടികളോട് പറഞ്ഞത്, നിങ്ങൾ വളരെ അനുഗ്രഹം ചെയ്ത കുട്ടികളാണ്, ഭാഗ്യം കിട്ടിയ കുട്ടികളാണ്. ഈ മനോഹരമായ പുഴയുടെ തീരത്ത് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു. ശരിയല്ലേ അത്? എത്ര പേർക്ക് അത്തരത്തിലുള്ള പ്രകൃതി കനിഞ്ഞു നൽകിയ ആ ഒരു എന്താ സൗന്ദര്യത്തിൽ അലിഞ്ഞ് ഇങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ അനുഗ്രഹം പിന്നീട് അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ആ ഒരു റിപ്പോർട്ടറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ അത് കേൾക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കേട്ട സമയത്ത് ഒരുപാട് സങ്കടം തോന്നിയിരുന്നു. അവരൊക്കെ എന്ത് തെറ്റാണല്ലേ ചെയ്തത്. പലപ്പോഴും നമ്മളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെയാണ് വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു പ്രണയലേഖനമോ മറ്റോ ഇങ്ങനെ നമുക്ക് ആ ഒരു എന്താ കുറച്ച് പിറ്റേ കുറേ നാളുകൾക്ക് ശേഷം അവിടുന്ന് കിട്ടുകയുണ്ടായി. നാളെ ഒരു പ്രതീക്ഷയോടെ അവർ ഉറങ്ങാൻ കിടന്നവരാണല്ലേ. അപ്പോൾ അതിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു ലവ് ലെറ്ററൊക്കെ നമുക്ക് അതിനകത്തു നിന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ചു, അതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിലൊക്കെ നമുക്കിങ്ങനെ പല സോഷ്യൽ മീഡിയ കൂടി നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്, നേരം പുലരുമ്പോൾ നമ്മൾ ജീവനോടുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്നൊരു വലിയൊരു അനുഗ്രഹമാണ്. പലപ്പോഴും നമ്മളത് കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ പിറ്റേന്ന് എണ്ണീട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്ലെസ്ഡ് ആണ് എന്നുള്ള കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഒന്ന് പറയുകയാണ്.
1: യെസ്, കൂടുതൽ ഇമോഷണലായിരിക്കുകയാണ് ശ്രീലക്ഷ്മി. അപ്പോൾ അവരുടെ കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരുകയും പ്രകൃതിയെ സംരക്ഷിക്കാനും ദുരന്തങ്ങളെ നേരിടാനുള്ള മുൻകരുതൽ ശക്തിപ്പെടുത്താനും നാം ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാം ഇന്ന് മുതലെങ്കിലും. അല്ലേ, ഇനി മുതൽ അലേർട്ടൊക്കെ തരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സുരക്ഷിതരായിരിക്കാം. നമുക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അലേർട്ടൊക്കെ തരുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ സുരക്ഷിതമായി മാറി താമസിക്കാൻ അവർ നിർദ്ദേശിച്ചാൽ മാറി താമസിക്കുക. കൂടുതൽ അലേർട്ടുകളൊക്കെ ശ്രദ്ധിക്കുക. അതിപ്പോൾ റേഡിയോയിലൂടെ ആണെങ്കിലും ടിവിയിലൂടെ ആണെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ ആണെങ്കിലും നമുക്ക് തരുന്ന അലേർട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ കർശനമായി അതൊക്കെ പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു ദുരന്ത മുഖത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാനായി നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടതാണ്.
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പോൾ നമുക്ക് മെസ്സേജ് ഒക്കെ വായിക്കാനുള്ള സമയമായി.
0: അതെ അതെ, ഇപ്പോൾ 10:30 ആയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ വായിച്ചിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിലോട്ട് പോകാം.
1: യെസ്, അതെ. അപ്പോൾ ശിവശേഷിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, സൗഹൃദ ദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ചേച്ചി. അതേപോലെ എനിക്കിന്ന് ദോസ്ത് മൂവി സോങ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിലീപ് കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ടിലെ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ എന്ന് രാജൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, രാജൻ വയനാട് നിന്ന്. ശരിക്കും ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതേപോലെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക.
0: അത് വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ, പെട്ടെന്ന് തന്നെ പോരട്ടെ. ഇനി ആരെങ്കിലും മടി പിടിച്ചിരിക്കുകയാണ് എന്ന് മെസ്സേജ് അയക്കാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മെസ്സേജുകളൊക്കെ അയക്കുക.

0: അയക്കേണ്ട നമ്പർ 8848585. അപ്പോൾ പാർവതി 10:31 ആയിരിക്കുകയാണ്, നമുക്കൊരു ചെറിയ ബ്രേക്കിനുള്ളൊരു സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മൂന്ന് രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
0: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിന് കഴിഞ്ഞ് മറ്റാരുള്ളു.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
3: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ കുറിച്ച് പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ ആഘോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
0: നമുക്ക് ഒരുപാട് മെസ്സേജുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട്
1: വരുന്നുണ്ട്. യെസ്, അപ്പൊ ഇനി മെസ്സേജ് ഒക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848 5875. നാം ഇച്ചിരി സ്പീഡ് കൂടി പോയോ എന്നൊരു സംശയം
0: ഞാൻ പറയാം. 8848 5875. അപ്പോൾ സമയം 10:38 ആയിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ.
1: സൗഹൃദ ദിനമാണ് ഇന്ന്, അപ്പോൾ മെസ്സേജൊക്കെ അയക്കുക, സൗഹൃദത്തിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ ചോദിക്കാം.
0: അതെ, അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾ എപ്പോഴും പാട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിലെ ഒരു പ്രത്യേകത അനുസരിച്ച് തീർച്ചയായിട്ടും അവർ പാട്ടുകളൊക്കെ ചോദിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ മടി പിടിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചോദ്യം ചോദിച്ചാലോ. സാധാരണ എപ്പോഴും കുസൃതി ചോദ്യങ്ങളും കടം കഥകളും ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാനൊരു പാട്ട് ചോദിക്കാം, പാട്ടിൻ്റെ ഒരു വരി പറയാം. എനിക്ക് തോന്നുന്നു ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ.
1: യെസ്, ചോദിച്ചോളൂ.
0: താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവെന്ന് ചൂടി. ഇതേത് പാട്ടാണെന്ന് മാത്രം
1: പാട്ടിൻ്റെ ആദ്യ വരി പറയണം.
0: അതെ, പാട്ട് പാടി വേണമെങ്കിൽ ഒരു രണ്ടു വരി പാടിയിടാം, അതെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാലും മതി.
1: യെസ്, ഒന്നുകൂടെ പറയൂ, അപ്പൊ എനിക്കും കൂടെ ഞാനും ആലോചിക്കട്ടെ. ശ്രീലക്ഷ്മിയുടെ മനസ്സിലാണ് ഇപ്പൊ ആ പാട്ടിരിക്കുന്നത്.
0: താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂവെന്ന് ചൂടി. എനിക്ക് തോന്നി ഈ വരി ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കിട്ടാനൊരു സാധ്യതയുള്ള
1: ഓരോ ക്ലൂ വെച്ചൊക്കെ ഞങ്ങൾക്ക് തരാം.
0: ഇല്ല, അതിനകത്ത് ക്ലൂ ഒന്നും ഇല്ല, കാരണം അത്രയേറെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഒരുപാട് പേര് പാടുന്ന ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ കുറച്ചൊരു ഒത്തിരി ഒരു ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പാട്ടാണ്.
1: യെസ്, അപ്പൊ നമ്മളിങ്ങനെ ശ്രീലക്ഷ്മിയുടെ മനസ്സിലുള്ള ആ പാട്ടൊക്കെ ഏതാണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പാടി ഞങ്ങൾക്ക്.
0: ഏജ്ഡ് എന്ന് വെച്ചാൽ കുറച്ച് അങ്ങനെയും അതിന്റെ ഒരു റീമേക്ക് അല്ല, എന്താ പറയാ, വീണ്ടും ആൾക്കാരൊക്കെ എടുത്ത് പാടുമല്ലോ, അങ്ങനെയൊക്കെ പാടിയിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട്. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും ഇതിന്റെ ഒരു പല്ലവിക കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു എന്താ ഒരു പ്രണയം ഒക്കെ തുളുമ്പി നിൽക്കുന്ന എന്നൊരു ആ ഒരു ഫീല് കൊണ്ടുവന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ആ എന്ന് നമ്മൾ കേട്ടുപോയല്ലോ.
1: ചെറിയ ചെറിയ ചെറിയ ക്ലൂ ഒക്കെ ഇങ്ങനെ ശ്രീലക്ഷ്മിയിൽ നിന്ന് ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആ പാട്ടിന്റെ ആദ്യ വരി ആരാണ് നമുക്ക് പാടി അയക്കുന്നതോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് ഒരു ദിവസം, ഇന്നൊരു പ്രത്യേകത ദിവസം കൂടിയാണ്, മനുഷ്യക്കടത്തിനെതിരായ ലോക ദിനം കൂടിയാണ് ഇന്ന്.
0: അതെ, ഒരു മറ്റൊരു ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണിത്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് മനുഷ്യക്കടത്ത് എന്നുള്ളതല്ലേ, പലപ്പോഴും വാർത്തകളിൽ വരെ ഇടം പിടിക്കാറുള്ള ഒരു വാർത്ത തന്നെയാണത്. പല ന്യൂസിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാറുള്ളൊരു വാർത്തയാണത്. അപ്പോൾ ഇത് മനുഷ്യക്കടത്തിനെതിരെയുള്ള ഒരു ലോക ദിനമാണ് ജൂലൈ 30 എന്ന് പറയുന്നത്. നമുക്കറിയാം മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക, അതേപോലെ ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നൊക്കെയാണ് ഈ ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. പലപ്പോഴും അങ്ങനെ ഇരയാക്കപ്പെടുന്നവർക്ക് അറിയില്ല.

0: ഇത് ഞാൻ മനുഷ്യഗണത്തിന്റെ ഭാഗമാവുകയാണോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലും ബോധവൽക്കരിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: യെസ്, ജോലിയും മികച്ച ജീവിതവും ഒക്കെ വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയൊക്കെ ചൂഷണത്തിനും നിർബന്ധിത തൊഴിലിനും ലൈംഗിക പീഡനത്തിനും മറ്റനീതികൾക്കും ഒക്കെ ഇരയാക്കുന്നതാണ് ഈ മനുഷ്യക്കടത്ത് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ആടുജീവിതമൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ഒരു തരത്തിലൊരു മനുഷ്യക്കടത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അന്യരാജ്യങ്ങളിലൊക്കെ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. നമുക്കത് പേഴ്സണലി അറിയില്ലെങ്കിൽ കൂടിയും ഇപ്പോഴും അതൊക്കെ നടക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനമൊക്കെ ചെയ്തിട്ട് ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോവുക, എന്നിട്ട് അവരെ കൂടുതൽ ചൂഷണത്തിന് ഇരയാക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.
0: അവിടെ ചെല്ലുന്നൊരു സമയത്താണ് തനിക്കും ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ അതിനെതിരെ ബോധവൽക്കരിക്കപ്പെടുക, അല്ലെങ്കിൽ അതിലൊന്ന് അവെയറായിരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2013 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 2026 പ്രമേയം എന്ന് പറയുന്നത് ട്രാപ്ഡ് ബിഹൈൻഡ് ദ സ്കാം, അതായത് തട്ടിപ്പിന് പിന്നിൽ കുടുങ്ങിയവർ എന്നുള്ളതാണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്.
1: യെസ്, അതേപോലെ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യനെ ഒരിക്കലും ഒരു വസ്തുവായി കാണരുത്, ഓരോ വ്യക്തിക്കും സുരക്ഷിതമായും സ്വാതന്ത്ര്യമായും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മളിൽ നിന്ന് ഒരാളെ ഒരു ജോലി വാഗ്ദാനം ചെയ്തോ, അല്ലെങ്കിൽ പണം ഇടപാട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തോ ഒരാളെ കടത്തിക്കൊണ്ട് പോവുക, എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ചൂഷണത്തിന് ഇരയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ ഒരു എത്രമാത്രം ഒരു വസ്തുവായിട്ടാണ് എല്ലാവരും അത് കാണുന്നത്. പക്ഷെ ഒരിക്കലും അല്ല, എല്ലാവരെയും പോലെ ഇമോഷൻസും കുടുംബവും കുട്ടികളും അല്ലെങ്കിൽ ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ഓരോ ആൾക്കാരും പോലെയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ചൂഷണത്തിനൊന്നും നമ്മളും ഇരയാവാതിരിക്കുക. നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട അധികൃതരുമായോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുമായോ ഒക്കെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിലൂടെ ആളുകളെ കടത്തിക്കൊണ്ട് പോവുക, പോയി ഓൺലൈൻ തട്ടിപ്പുകൾക്ക് നിർബന്ധിതരാക്കുന്നത് ഒക്കെ അത്തരത്തിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയാൻ നമുക്കറിയാമല്ലോ, ഓൺലൈൻ തട്ടിപ്പിനൊക്കെ ഇരയാക്കപ്പെടുക എന്നുള്ളത്. അത്തരത്തിലുള്ള പുതിയ രീതിക്കെതിരെയൊക്കെയാണ് ഈ ഒരു ദിവസം മുന്നറിയിപ്പ് നൽകുന്നത്.
1: അപ്പോൾ നമുക്കിനി വിശേഷങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ശ്രീലക്ഷ്മി, അപ്പോൾ നമുക്ക് മെസ്സേജൊക്കെ വായിക്കണ്ടേ?
0: അതെ, നമുക്ക് നല്ല കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പാർവതി ആ മെസ്സേജുകളൊക്കെ വായിക്കും. മാത്രമല്ല, നമുക്ക് പാട്ടുകളൊക്കെ ചോദിച്ച് പ്രത്യേകം മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. സൗഹൃദത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പാർവതി?
1: യെസ്, പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. നമ്മൾ ഇപ്പോൾ നമുക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പാട്ടിട്ടില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കും, ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കും, നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം മെസ്സേജ് വെച്ചിരിക്കുന്ന ബുഷ്ര ചേച്ചിയാണ്, മകൻ ആഷിഖിൻ്റെ ബർത്ത്ഡേ ആണ് എന്നു പറഞ്ഞിട്ടുണ്ട്. ആഷിഖ് ദുബായിലാണ്. അപ്പോൾ ദുബായിലുള്ള ആഷിഖിനും ആഷിഖിൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ഒരു മനോഹരമായ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM വക ഹാപ്പി ബർത്ത്ഡേ ആഷിഖ്.
0: അതെ, അപ്പോൾ ആഷിഖിന് നല്ലൊരു ദിവസം നേരുകയാണ്, ജന്മദിനാശംസകൾ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കൂ, ആരോഗ്യമായിട്ടിരിക്കൂ. അപ്പോൾ ആഷിഖ് ദുബായിലാണല്ലേ, അപ്പം ജോലിയോടൊപ്പം തന്നെ ഹെൽത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കൂ എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ബുഷ്ര ചേച്ചി ഇലങ്കത്തു നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ
1: അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അരവിന്ദാക്ഷൻ സാറാണ്. 1958 ആദ്യമായി ലോക സൗഹൃദ ദിനം കൊണ്ടാടിയത്. 2011 ഐക്യരാഷ്ട്രസഭ ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് സൗഹൃദ ദിനം ആഘോഷിക്കുന്നത്. ജനങ്ങളും രാജ്യങ്ങളും സംസ്കാരങ്ങളും വ്യക്തികളും തമ്മിലുള്ള സൗഹൃദം വഴി സമാധാനവും സഹകരണവും സഹവർത്തിക്കുമുള്ള ലോകമാണ് ഈ ലോക സൗഹൃദ ദിനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സ്നേഹിക്കപ്പെടുന്നുവെന്നറിയുന്നതും സ്വന്തം സ്നേഹം തിരിച്ചറിയുന്നതുമായ നല്ല മുഹൂർത്തങ്ങളാണ് ഇത്തരം ദിവസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജീവിതയാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് നല്ല സുഹൃത്ത് ബന്ധം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: താങ്ക് യു സോ മച്ച് സർ. കാരണം അരവിന്ദാക്ഷൻ സാർ എപ്പോഴും നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള മെസ്സേജ് അയക്കുന്ന ഒരു ശ്രോതാവാണ്. അപ്പോൾ ഇന്നും നമ്മളോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നും നമ്മുടെ സൗഹൃദത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ അതാണ് എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് പാർട്ടാണ് അവര്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പറയായിരിക്കും, നിനക്ക് അവരാണല്ലോ, നിന്റെ കൂട്ടുകാരാണല്ലോ എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ അതൊക്കെ അവരുടെ കൂടെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു വിഷമം അച്ഛനും അമ്മയും നമ്മുടെ അടുത്ത്
1: അവരും പറയാണ്.
0: അതെ അതെ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. പാരന്റ്സ് നല്ല

0: ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്.
1: പപ്പ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. യെസ്, അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്കൊക്കെ പോകാം. ഇപ്പൊ നമുക്ക് മായശേഷി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശ്രീലക്ഷ്മിയോട് വർഷങ്ങളായി അതിരില്ലാത്ത സ്നേഹമാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മായശേഷിക്ക് പാർവതിക്കും സൗഹൃദ ദിനത്തിൽ ആശംസകൾ നേരുന്നു. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ചേച്ചി.
2: താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്.
1: എന്റെ ഫ്രണ്ട് പോലെ ആരുമില്ല എന്ന ഗാനം വെച്ച് തരണേ, ഫ്രണ്ട് പോലെ ആ പാട്ടാണ് കേട്ടോ
2: ചോദിച്ചിരിക്കുന്നത്.
1: യെസ്, അതെ. അതേപോലെ അടുത്ത നവാസ് കടക്കിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ്, എനിക്കുണ്ട് ഒരു നല്ല ഫാമിലി ഫ്രണ്ട്, പേര് കർണൻ. 16 വർഷമായി ഞങ്ങൾ സൗഹൃദമായിട്ട്, ഇന്നും അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കും, അളിയ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയും. അപ്പൊ അവിടെ നിന്നൊരു മറുപടി വരും, നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. പിന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, വണ്ടി കൊണ്ട് വാ അളിയ എന്ന് പറഞ്ഞാൽ ഓടി എത്തുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഞാനും അങ്ങനെയാണ് കേട്ടോ, എനിക്ക് അവനൊരു പാട്ട് വേണം. പിന്നെ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 3 പേർക്കും, അതായത് നമുക്കും 3 പേർക്കും ആശംസകൾ തന്നിട്ടുണ്ട്. സന്തോഷം മാത്രം നവാസ് കടക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് പുലരിക്കിണ്ണം എന്ന് ഫ്രണ്ട്സ് മൂവിയിലെ സിനിമയൊക്കെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്.
2: പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയ താരാണു, നല്ലൊരു പാട്ടാണല്ലേ. അപ്പൊ നമ്മളുടെ ആശിച്ചി, നമ്മളുടെ ഒരു ഷീജ ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷീബ ചേച്ചി അല്ലേ, ആയത്തിൽ നിന്ന് ദോസ്തിലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ആഷിഖിന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ രണ്ടുപേർക്കും അവർക്ക് ആഷിഖിന് നല്ലൊരു ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ടും, പിന്നെ നമ്മുടെ ഷീബ ചേച്ചി ചോദിച്ചൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയതുകൊണ്ടും നമുക്ക് ആ ഒരു പാട്ട് ആ ഒരു ചിത്രത്തിൽ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ടെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും പാട്ടുകളും, ചെറിയ ചില കുസൃതി. കുസൃതി എന്ന് പറയാൻ പറ്റില്ല അല്ലേ ശ്രീലക്ഷ്മി? ഒരു ചെറിയ പാട്ടിൻ്റെ ഒരു വരിയൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആരാണ്?
5: ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മി പെട്ടെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞ വരി ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ്. അതാണ് ആ ശ്രീലക്ഷ്മിയിൽ ഒരു ഇച്ചിരി തണുപ്പോലെ ശ്രീലക്ഷ്മി എന്ന് മാത്രം പറഞ്ഞത്. യെസ്, അപ്പൊ നിങ്ങൾക്കും
5: ശ്രീലക്ഷ്മിയാണ് പാർവതിയോടൊപ്പം അല്ലേ?
1: അതെ, ഇന്ന് ശ്രീലക്ഷ്മിയാണ് പാർവതിയോടൊപ്പം. അപ്പൊ ശ്രീലക്ഷ്മി ആ പാട്ടിന്റെ വരി ഒന്ന് ആലോചിച്ചോളൂ, ഞാൻ ആ നമ്പർ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങ് വിട്ടേക്കാം. യെസ്, അപ്പൊ നിങ്ങളും ഞങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ അയക്കുക, വിശേഷങ്ങളൊക്കെ അയക്കുക. വിശേഷങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി 8848558785. ശ്രീലക്ഷ്മി, പാട്ടൊക്കെ ആലോചിച്ച് വെച്ചോ?
5: ഓക്കെ, അപ്പൊ ഇതാണ് പാട്ട്. പാട്ടിന്റെ ഒരു വരി, താമരക്കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂവെന്ന് ചൂടി.
1: യെസ്, ഇതൊരു സിനിമാ പാട്ടാണല്ലേ? യെസ്, അതാണ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ക്ലൂ. ഇതൊരു സിനിമാ ഗാനമാണ്. ഇനി ഇത് ഏത് വർഷത്തിലുള്ളതാണെന്നൊക്കെ നമുക്ക് പുറക്കെ പുറക്കെ പുറക്കെ ചോദിക്കാം. യെസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം. യെസ്,
5: പാട്ട് ഏതാന്ന് ഉണ്ണി ചോദിച്ചിട്ടുണ്ട്. പാട്ട് ഏതാന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അതൊരു വരി ഞാൻ പറയും, അപ്പൊ അതേത് പാട്ടാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ പറയാം. അപ്പൊ നമ്മുടെ പാട്ട് ഏതാന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് പറയാം.
1: ലാസ്റ്റ് പാടുന്നതായിരിക്കും.
5: ഓക്കെ, പാടിത്തരാം.
1: പിന്നെ ആ പാട്ടോടെ കഴിഞ്ഞ് നമ്മൾ ലൈവ് പൂർത്തീകരിച്ച് പോവാണ്. അപ്പൊ എന്തായാലും,
5: അപ്പൊ ഇതാണ് താമര കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവെന്ന് ചൂടി.
1: അപ്പൊ അതാണ്
5: താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവെന്ന് ചൂടി. ഇതാണ് കേട്ടോ,
1: അതാണ് പാട്ടിന്റെ വരി. ഇടയിലുള്ള ഒരു വരിയാണ് ശ്രീലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ഏത് പാട്ടാണെന്ന് നമ്മൾ പറയുക എന്നാണ്. യെസ്, അപ്പൊ നമുക്ക് ഇനി വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം.
5: അതെ അതെ, അപ്പോൾ നമ്മളിങ്ങനെ എന്താ, നമ്മളിങ്ങനെ നമ്മൾ ഈ മഴയെ പറ്റി സംസാരിച്ചു, ഉരുൾപൊട്ടലിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പത്രം തുറക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് വരുന്ന അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, അസം ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ആണ്. അതായത് അവിടെ വളരെ നല്ല രീതിയിൽ പ്രളയം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വളരെ നല്ല മഴയാണ്. പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും കാര്യമായ ഒരു ശമനം അവിടെ ഉണ്ടാകുന്നില്ല. മരണം 75. അതേപോലെ തന്നെ 622 ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. സൈന്യം, വ്യോമസേന, NDRF, SDRF, അഗ്നിരക്ഷാസേന, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നമുക്കിങ്ങനെ വരുന്നുണ്ട്. നിലവിൽ 7 ജില്ലകളിലായി 3.32 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും പ്രളയബാധിതരായി തുടരുന്നതായിട്ടാണ് അസം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ഒരു ചെറിയ പേടിയും, ചെറിയ പേടിയല്ല, നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്.
6: അതെ, അതേപോലെ ഇന്ന് വളരെ ദുഃഖകരമായ ഒരു ന്യൂസും കൂടെ കണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് തങ്കശ്ശേരിയിലെ വള്ളം മുങ്ങി ഒരാളെ കാണാതായിട്ടുണ്ട്. തങ്കശ്ശേരിയിലെ മീൻപിടുത്ത വള്ളം മുങ്ങിയാണ് തൊഴിലാളിയെ കാണാതായത്. മുണ്ടക്കൽ സ്വദേശി റോയ്സിനി 40 വയസ്സാണ് കാണാതായ വ്യക്തി. അതായത് ബുധനാഴ്ച പുലർച്ചെയോടെയാണ് റോയ്സും സിറിലും എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ അതായത് പുലർച്ചയ്ക്ക് മീൻ പിടിക്കാനായിട്ട് വലയെറിഞ്ഞത്. വലയെറിയുന്നതിനിടെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയാണ് ചെയ്തത്. കടലിൽ അകപ്പെട്ട ഇരുവരും മറ്റ് വെള്ളക്കാരുടെ അശ്രദ്ധ ആകർഷിക്കാനായി ഉറക്കെ നിലവിളിക്കുകയായിരുന്നു ചെയ്തത്. മത്സ്യത്തൊഴിലാളികൾ മുങ്ങുന്നത് കണ്ട പുലിമുട്ടിൽ, അതായത് നമ്മുടെ തങ്കശ്ശേരി പുലിമുട്ടുണ്ട്, അവിടെ പ്രഭാത സഫാരിക്ക് വന്നവരാണ് എല്ലാവരും വിളിച്ച് ഇതേണക്കം വള്ളം മുങ്ങുന്നു എന്ന് പറഞ്ഞ് അറിയിച്ചത്. അല്പം അകലെയുണ്ടായിരുന്ന മറ്റു വള്ളക്കാരും ഉടൻ സ്ഥലത്തേക്ക് എത്തി സിറിലിനെ, അതായത് കൂട്ടത്തിൽ ഒരാളായ സിറിലിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. എന്നാൽ മറ്റൊരാളുടെ വലയിൽ കാൽ കുടുങ്ങിയതോടുകൂടി റോയ്സൺ, അതായത് റോയ്സൺ എന്ന് അദ്ദേഹം മുങ്ങി താണുപോവുകയായിരുന്നു ചെയ്തത്. തിരച്ചിലിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വള്ളം മുങ്ങി കാണാതായ റോസിനെ കണ്ടെത്താനായി വിഴിഞ്ഞത്ത് നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ചെറുകപ്പലും കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നേവിയുടെ ഹെലികോപ്റ്ററും വൈകിട്ടോടെ, അതായത് ഇന്നലെ വൈകിട്ടോടെ തിരച്ചിലിനെത്തിയിട്ടുണ്ട്. പോലീസ്, ഫിഷറീസ് റവന്യൂ വകുപ്പ് അധികൃതരും തങ്കശ്ശേരിയിലെത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിൽ ബുധനാഴ്ച മുതൽ ഓഗസ്റ്റ് 1 വരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും അറിയിച്ചിരുന്നു. ഇനി ഇത് കൂടാതെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകളും കടലേറ്റവും ഉണ്ടാക്കുമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിരുന്നു. എന്നാൽ ട്രോളിംഗ് നിരോധനം മൂലമുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിറങ്ങുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അവർക്കൊക്കെ ഒരു ദിവസത്തെ ഒരു കൂലി എന്ന് പറയുന്ന അവർക്കൊക്കെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ട്രോളിങ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ട്രോളിങ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവരൊന്നും ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ചെറിയ വള്ളങ്ങളൊക്കെ ഇറക്കി ചെറിയ കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടാണ് അവരുടെ ഉപരിജീവനം
5: നടത്തിക്കൊണ്ടിരിക്കുന്നത്.
6: അപ്പോൾ നമ്മൾ കുറ്റം പറയാനും പറ്റില്ല എന്നാൽ നമുക്ക് അതിൽ എന്താ
5: സപ്പോർട്ട് ചെയ്യാനും
6: സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കൂടുതൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കിട്ടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
5: അതെ, അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ ഈ സ്കൂൾ തുറക്കുന്ന ഒരു സമയമായപ്പോഴും അവർക്ക് ജോലിക്ക് പോകാനുള്ള കാലാവസ്ഥ വളരെയധികം മോശമായിട്ടുണ്ടായിരുന്നു അല്ലേ.
6: അതെ,
5: അപ്പം അതിനുശേഷമുള്ള ഒരു ട്രോളിംഗ് നിരോധനം തീർച്ചയായിട്ടും അത് നമ്മുടെ മത്സ്യസമ്പത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മളിങ്ങനെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്,
6: നമ്മുടെ സ്ഥലവും അങ്ങനെയാണ്.
5: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ കൊല്ലം എന്ന് പറയുന്നതും ഇങ്ങനെ കായലും കടലും ഒക്കെ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷെ കുറച്ചു ദൂരം പോകുമ്പോഴത്തേക്കും അങ്ങനെയല്ല
6: അല്ലേ.
5: അപ്പൊ എന്തായാലും അലേർട്ടുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് തരുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക്

0: വേണ്ടിയിട്ട് തന്നെയാണ് അത്. കർശനമായി പാലിക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് കൂടി പറയുകയാണ്. ഒരു എന്തെങ്കിലും വന്നു പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്തും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയാം. പക്ഷെ ഒരാൾക്ക് പകരം ഒരിക്കലും മറ്റൊരാളെ കൊണ്ട് നിർത്തിയാൽ അത് എന്തോ അത് വരുത്തില്ല എന്നുള്ളത് നമ്മൾ പറയത്തില്ലേ.
1: അതെ, നമുക്ക് ഇത്രയും ഗവൺമെന്റ് ഇത്രയും അലേർട്ട് തന്ന സ്ഥിതിക്ക് കള്ളക്കടൽ പ്രതിഭാസമൊക്കെ തന്നിരുമ്പോൾ നമ്മൾ അതൊക്കെ

0: മുന്നോട്ട് പോകേണ്ടത്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്,
2: അങ്ങനെ സമയങ്ങളിൽ അവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഗവൺമെന്റിൽ നിന്നുണ്ടാകാനായിട്ട് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചിലിന് പെട്ടെന്ന് തന്നെ കണ്ടുകിട്ടട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. വിശേഷങ്ങളൊക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848 5785, നമ്പർ ഒരിക്കൽ കൂടി
1: 8848 5785. അപ്പോൾ ഇപ്പോൾ സമയം 11:02 ആയിരിക്കുകയാണ്. നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ടല്ലേ പാർവതി?
2: നല്ല മെസ്സേജൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വായിക്കാം. നമുക്ക് സിന്ധുശേഷി മെസ്സേജ് വെച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ടു ഓൾ, മോർണിംഗ് സോങ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ചേച്ചി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് മാത്രമല്ല, വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയക്കാൻ ഞങ്ങളിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ നമുക്ക് രഘുനന്ദ സാർ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട്, കൊല്ലം ആശ്രാമത്ത് കൊട്ടാരക്കരയ്ക്ക് പോകാൻ ബസ് നിർത്തുന്ന സ്ഥലത്ത് എപ്പോഴും ഭയങ്കര വെള്ളക്കെട്ടാണ്. ബസ് അതിനു മുന്നിൽ തന്നെ നിർത്തും, അധികാരികൾ ശ്രദ്ധിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഇത് ആരെങ്കിലും അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
2: യെസ്. അപ്പോൾ അതേപോലെ സനോജ് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ശ്രീ, ഹായ് പാറു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ഹായ് സനോജ്.
2: ഹായ് സനോജ്. യെസ്. അപ്പോൾ സനോജ് ആ പാട്ടിൻ്റെ തുടക്കം നമുക്ക് തന്നിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്ന് ശ്രീലക്ഷ്മിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതായത് ഈ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിന്റെ അവസാനം ശ്രീലക്ഷ്മി അത് പാടുന്നതായിരിക്കും. അപ്പൊ അത് ഏത് പാട്ടാണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക.
1: നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി, അതല്ല കേട്ടോ ആൻസർ. ഒന്നും കൂടി ഞാൻ അതൊരു ചോദ്യം പറയാം, താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്ന് ചൂടി.
2: ഈ വരിയെങ്ങാണോ ഒന്ന് തെറ്റിപ്പോണം ദൈവമേ. യെസ്. അതേപോലെ റഷീദ കുരിപ്പുഴ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയായിരുന്ന ഗീത, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പിന്നീട് ഞാൻ ആ കൂട്ടുകാരിയെ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഞാൻ അവളെ ഓർക്കുന്നു. ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന് വിളിച്ചു പോലും സംസാരിക്കാനുള്ള നമ്പർ പോലും അറിയില്ല. ഹാപ്പി ഡേയ്സ് എന്ന ചിത്രത്തിലെ മനസ്സിന് മറയില്ല സ്നേഹത്തിനെതിരില്ല എന്ന ഗാനം ഗീതയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്തിരുന്നു. എന്നാലും അത് ഗീത ചേച്ചിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ പ്ലേ ചെയ്തതായിരുന്നു അല്ലേ? യെസ്. അതേപോലെ തന്നെ ആ കൂട്ടുകാരിയെ എത്രയും പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കണ്ട് ഇത്രയും വർഷത്തെ രസകരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പങ്കുവെക്കാനും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാനും എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സാധിച്ചാൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഈ മെസ്സേജൊക്കെ അറിയിക്കണം അല്ലേ?
1: മെസ്സേജ് അയച്ച് ഞങ്ങളെ അറിയിക്കണം. ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും. അപ്പം എവിടെയാണ് പഠിച്ചതെന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പം നമുക്ക് ഒരു പക്ഷേ നമ്മളൊരു ശ്രോതാവാണെങ്കിലും അപ്പം നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട്.
2: യെസ്. അപ്പോൾ നമ്മൾ 11:04 പോയിരിക്കുന്നു. ശ്രീലക്ഷ്മി നമുക്കൊരു പാട്ടിലേക്ക് പോകണ്ടേ? അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ ആ പാട്ട് ഏതൊക്കെയാണെന്ന് ആലോചിച്ചൊക്കെ ഇരിക്കൂ. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയിട്ട് തിരിച്ചെത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണ്?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഞാൻ ശ്രീലക്ഷ്മി.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതി.

0: അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അതോടൊപ്പം ശ്രീലക്ഷ്മി ആ പറഞ്ഞ പാട്ടിന്റെ വരി ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ആലോചിക്കാൻ കുറച്ച് സമയം കൂടി കിട്ടും.
1: അതെ, ഇതാണ് ആ വരി. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂവെന്ന് ചൂടി. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലേ, കറക്റ്റ് ആൻസർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ആൻസർ അയച്ച തെറ്റുകളൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെന്തായാലും നമുക്ക് കിട്ടും. ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു വരി സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും എന്നുള്ളത്. അപ്പം ഞാൻ തന്നെ ഒരു ഇത് പറഞ്ഞു തന്നല്ലേ.
0: അതെ,
1: അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊരു റിക്വസ്റ്റ് ആണ്, നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കിനി മെസ്സേജ് അയക്കാൻ ആരെങ്കിലും ഇങ്ങനെ നമ്പർ പറയുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഇതാണ്: 8 4 8 5 5 8 7 8 5.
0: യെസ്, അപ്പോൾ നമുക്ക് ആ നമ്പർ ഒന്നും കൂടി പറയണം അല്ലേ, 8848558785. ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ നമ്പർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടിയാണ്, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടിയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിക്കുക. ഞങ്ങൾക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പാട്ടിടാൻ പറ്റിയില്ലെങ്കിലും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും, പാട്ടുകളൊക്കെ ഇങ്ങനെ വീഴുന്നതായിരിക്കും.
1: യെസ്,
0: അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ പേര് ആദിത്യൻ എന്നാണ്, സ്ഥലം കൊല്ലമാണ്. എൻ്റെ ഫ്രണ്ട് ആദിലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ഒരു പാട്ടിടാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദിത്യൻ ആദ്യം നമുക്ക്
1: നല്ല ഒരു സിമിലാരിറ്റി അല്ലേ, ആദിത്യൻ ആദ്യം. അപ്പൊ ഇവര് തമ്മിൽ നല്ല, എനിക്ക് തോന്നുന്നു ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇവർക്ക് എക്സാം ഹാളിലൊക്കെ ഇവർ ഒരുമിച്ചായിരിക്കും. ആദിൽ ആദിത്യൻ, കാരണം എപ്പോഴും നല്ല അടുത്തടുത്തുള്ള
0: പേരുകളാണ്. അപ്പൊ ആദിന് നമ്മൾക്ക് ആദിലിന് നമുക്ക് ഈ നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഒരു അടിപൊളി ബർത്ത്ഡേ വിഷയം നമ്മൾ ഇങ്ങനെ നേരുവാണ് അല്ലേ.
1: അപ്പൊ എന്താണ് ഇന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്? അതോ ഇതും ഒരു ഗിഫ്റ്റ് ആണല്ലേ, ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ റേഡിയോയിലൂടെ പറയുമ്പോൾ ഒരു വിഷൊക്കെ പറഞ്ഞ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നത് അടിപൊളിയല്ലേ.
0: അതെ, അതുപോലെ ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടിയാണ്. അപ്പോൾ എന്താണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതെന്നും വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. രമേഷ് കെ ജി സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്തേ, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നേത്രാവതി എക്സ്പ്രസ് വരുമ്പോൾ വീണു. ഓക്കെ, ഹാർഡ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്ക് ടോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്. 55 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കും. നീല കൈലി, ഇളം വെള്ളയിൽ
1: ഡിസൈൻ ഷർട്ട്, ലോക്കോ പൈലറ്റ്. നല്ല
0: ശ്രദ്ധ പെട്ടെന്ന് നിർത്തി, വലിയ മുറിവുകളില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, ലോക്കോ പൈലറ്റിന്റെ നല്ല ശ്രദ്ധയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ട്രെയിൻ നിർത്തി, അധികം മുറിവുകളൊന്നും ഇല്ല എന്നുള്ള ഒരു അപ്ഡേഷനാണ് രമേശ് സാർ നമുക്ക് അയച്ചിട്ടുള്ളത്. ഇന്ന് 10:45 സംഭവം. 55 വയസ്സിന് മുകളിൽ പ്രായം തോന്നുന്ന ഒരു വ്യക്തിയാണ്. നീല കൈലിയും ഇളം വെള്ളയിൽ ഡിസൈൻ ഉള്ള ഒരു ഷർട്ടാണ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഈ ഒരു അടയാളം പറയുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു
0: ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ
1: തീർച്ചയായിട്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക. അതേപോലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നേത്രാവതി എക്സ്പ്രസ് വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫോർമേഷൻ ആണല്ലേ. തീർച്ചയായിട്ടും നമ്മളെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു ഫെമിലിയർ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് നോക്കൂ എന്നുകൂടി പറയുകയാണ്.
0: അതെ, അതേപോലെ നമുക്ക് കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രണ്ടു പേർക്കും. ഗുഡ് മോർണിംഗ് ചേച്ചി, കവിത കടപ്പാക്കടയിൽ നിന്നാണ്. ഓണ ജോലിയൊക്കെ കുറേശ്ശേ തുടങ്ങി, എല്ലാ ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കാതെ കുറച്ച് കുറച്ച് ജോലികൾ ചെയ്യും. മുളകും മല്ലിയും ഒക്കെ വാങ്ങി, സാധനങ്ങളുടെ വില വളരെ കൂടുതലാണ്, തൊട്ടാൽ പൊള്ളും, അതാണ് അവസ്ഥ. ശ്രീക്കുട്ടിയും പാറുക്കുട്ടിയും സുഖമായിരിക്കുന്നു. ശ്രീക്കുട്ടി എന്നാണ് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലായി. എന്തായാലും ശ്രീക്കുട്ടിയും പാറുക്കുട്ടിയും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ചേച്ചി അവിടെ സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഓ, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി പറഞ്ഞ ലോണായിട്ട് ജോലികളൊക്കെ കുറേശ്ശെ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ ജോലിയൊക്കെ കുറേശ്ശെ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. മുളകും മല്ലിയും ഒക്കെ വാങ്ങി ഇപ്പോഴും ഉണങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട്. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണെന്നുള്ളൊരു പരിഭവവും ചേച്ചി പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അപ്പോൾ എന്തായാലും എല്ലാ ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കാതെ കുറച്ച് കുറച്ച് ജോലികളെല്ലാം ചെയ്ത് ചേച്ചി ഇങ്ങനെ ഓണത്തെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അല്ലെ. ആ ഒരു വൈബിലോട്ട് നമ്മളിങ്ങനെ എത്തി, എനിക്ക് തോന്നുന്നു കവിത ചേച്ചി ആയിരിക്കും ഫസ്റ്റ് എത്തിയിട്ടുണ്ടാവുക.
0: അപ്പോൾ ഇല്ല, ഇനി ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് പ്രമോദ് കണ്ണൂരിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ശ്രീലക്ഷ്മി, പാറു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ്. അതേപോലെ തന്നെ ഫ്രണ്ട്സ് സിനിമയിലെ സോങ് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: നമുക്ക് അവരൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പുലരി കിണ്ണം ആ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്.
0: നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിലെ പാട്ട് മായ് ശിശിയും
1: നവാസ്
0: ചേട്ടനും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പേർക്കും വേണ്ടിയാണ് നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്തിരുന്നത്. അതേപോലെ നമുക്ക് ഉണ്ണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശ്രീ പാടിയ വരി വോയിസ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അതൊക്കെ നമ്മൾ ലാസ്റ്റ് പാടി തരുന്നതായിരിക്കും അല്ലെ പാർവതി. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സിലൂടെ നമ്മൾ പോണം. ഇപ്പോൾ സമയം 11:17 ആയിരിക്കുകയാണ്. ഇപ്പൊ വല്ലാണ്ട് നമ്മൾ അങ്ങ് സംസാരിച്ചു പോകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം പലപ്പോഴും നമ്മൾ സമയം ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ശ്രോതാക്കളൊന്നും അങ്ങനെ
0: പറ്റൊന്നും ഫ്രണ്ട്ഷിപ്പ് ഡേ ആയതുകൊണ്ട് ശ്രീലക്ഷ്മി നമ്മളോട് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ അതിനോടൊപ്പം നമ്മളും അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്.
1: അപ്പം നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ടായിരുന്നു, നമ്മുടെ അരവിന്ദാക്ഷൻ സാർ എപ്പോഴും നമുക്ക് മെസ്സേജുകൾ വളരെയധികം അപ്ഡേറ്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ അയക്കാറുണ്ടെന്ന് അല്ലേ.
0: അപ്പോൾ ഇന്നൊരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്.
1: മാത്രമല്ല കറക്റ്റ് ആൻസർ ആണ് കേട്ടോ അദ്ദേഹം തന്നിട്ടുള്ളത്.
0: അതെ, ആ എനിക്കാണ് ആൻസർ അറിയില്ല, പക്ഷെ ശ്രീലക്ഷ്മി പറയുന്നു കറക്റ്റ് ആൻസർ ആണ് എന്നുള്ളത്.
1: അതെനിക്കറിയാം, എനിക്ക് നല്ലപോലെ ഉറപ്പാണ് ആ പാട്ട്.
0: യെസ്, അപ്പൊ ലാസ്റ്റ് ശ്രീലക്ഷ്മി അത് പാടുന്നതായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹം അതേപോലെ നമുക്ക് ഇന്നൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ എന്നീ നിലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ ഭരതൻ. 1980s പത്മരാജൻ, KG ജോർജ് എന്നിവരോടൊപ്പം മലയാള സിനിമയിൽ ഒരു പുതിയ ചലച്ചിത്ര നിർമ്മാണ സ്കൂളിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ ഭരതൻ ശ്രദ്ധേയനാണ്. KPC ലളിതയാണ് ഭാര്യ, മകൻ സിദ്ധാർത്ഥ് ചലച്ചിത്ര അഭിനേതാവും സംവിധായകനുമാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് ഇന്നെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അപ്പോൾ നമുക്ക് മലയാള സിനിമയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും ഭരതൻ ആ ഒരു പേരൊന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം നമ്മുടെ ലളിത ചേച്ചിയാണെങ്കിലും അല്ലേ, അവരൊക്കെ അഭിനയത്തിൻ്റെ, ഇപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ട്രോള് പറയാറുണ്ടല്ലോ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറമേ നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കഥ കടച്ചിട്ട് നമ്മളൊരു കരച്ചിൽ നമ്മൾ പലരെയും കുട്ടി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്കൊരിക്കലും പകരം വയ്ക്കാനാകാത്ത ഒരുപിടി കലാകാരന്മാർ, അപ്പോൾ അവരുടെയൊക്കെ ഒരു ഓർമ്മ ദിനമൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ മെസ്സേജായിട്ട് തരുന്ന നമ്മുടെ അരവിന്ദാക്ഷൻ സാറിന് ഒരുപാട് ഒരുപാട് നന്ദി നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരുപാട് ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് അദ്ദേഹം നമുക്ക് ഫെമിലിയർ ആണ്.
0: അതെ, നമുക്കറിയാവുന്ന ഒരുപാട് ഹിറ്റ് സിനിമകളിലൊക്കെ അദ്ദേഹം, അരവിന്ദാക്ഷൻ സാറ് പറഞ്ഞ പോലെ ഒരു മലയാള സിനിമയിലെ ഒരു പുതിയ ചലച്ചിത്ര നിർമ്മാണ സ്കൂളിൻ സ്ഥാപകൻ എന്ന് തന്നെ അദ്ദേഹത്തിന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ തകര, ചാമരം, കാറ്റത്തെ കിളിക്കൂട്, വൈശാലി, അമരം, വെങ്കലം, ദേവാസുരം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സിനിമകളാണ്. പിന്നെ ഇന്ന് 1946 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. 1998 ജൂലൈ 30 അദ്ദേഹം അന്തരിച്ചത്.
1: അതേപോലെ 1975 പ്രയാണം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഒരു എന്താ ഒരു സിനിമ കരിയർ ആരംഭിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ 40 ചിത്രങ്ങളാണ് അദ്ദേഹം എന്താ നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് നമ്മളുടെ ഭരതൻ സാറിനെ കുറിച്ച് പറയാനാണെങ്കിലൊക്കെ.
0: മലയാളത്തിൻ്റെ ക്ലാസിക് മൂവികളെല്ലാം നമുക്ക് ഭരതൻ പത്മരാജൻ സാറാണെങ്കിലും KG ജോർജ് സാറാണെങ്കിലും ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മൾ അതുല്യ പ്രതിഭകളാണ് നമ്മുടെ മലയാള സിനിമയിൽ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ക്ലാസിക് മൂവിയായ വൈശാലി ആയാലും അമരോ ആയാലും വെങ്കലോ ആയാലും ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ മലയാള സിനിമയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന സിനിമകളാണ് അതൊക്കെ.
1: അപ്പോൾ അതെ, അപ്പം നമ്മൾ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിലൊരു നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ മാത്രമല്ല ഇന്ന് ആദിലിൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പോൾ ആദിലിന് വേണ്ടിയിട്ടും കൂടി സ്പെഷ്യലായിട്ട് ഈ ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
3: ശ്രീലക്ഷ്മിയോടൊപ്പം പാർവതിയാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങളയക്കേണ്ട സമയമൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലേ ശ്രീലക്ഷ്മി. സമയം ഇപ്പോൾ 11:27. അപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് നോക്കാം. രാജൻ വയനാട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ആ ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്നു, ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം നമ്മൾ പറഞ്ഞു വിശേഷങ്ങളൊക്കെ അയക്കാൻ. അപ്പോൾ ശ്രീകുട്ടി, പാട്ടിൻ്റെ തുടക്കം പറഞ്ഞാൽ മതി, ഞാൻ പാടിയിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. റിസ്ക് എടുക്കാൻ പറ്റില്ല. ചെറിയ ഒരു മടിയുണ്ടോ എന്നൊരു സംശയം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീജമോൾ എന്റെ വൈഫാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: വാവ്, നൈസ്, അത് അടിപൊളിയാണ് കേട്ടോ.
3: അപ്പൊ ശ്രീലക്ഷ്മി പാട്ട് പറയുമ്പോ അദ്ദേഹം പാടിയിടാന്ന് പറഞ്ഞിട്ടുണ്ട്.
0: കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇത് പറയായിരുന്നു, അല്ല പാട്ടങ്ങ് റിവീൽ ചെയ്യായിരുന്നു. ഇപ്പോൾ സമയം 11:27 ആയിരിക്കുകയാണ്. അല്ലെങ്കിലേ ഞങ്ങളിപ്പോ സമയം കുറച്ച് അതിക്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്.
3: അതെ, നമ്മളിങ്ങനെ ഇത്ര നേരത്തില് ഇപ്പൊ ഒത്തിരി നേരം എടുക്കാറുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ ശ്രീലക്ഷ്മി. പാട്ടിന്റെ അത് നമുക്കിപ്പോ കൊടുക്കണോ?
0: അത് ഇപ്പൊ സമയമില്ല. അപ്പൊ നമുക്ക് 11:27 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതായിരുന്നു ചോദ്യം. താരക കണ്ണെഴുതി വെണ്ണിലെ തൂവെള്ള താമരപ്പൂവെന്ന് ചൂടി, ഇത് ഏത് പാട്ടിന്റെ വരിയാണ് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പൊ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. നമുക്കത് നമ്മളുടെ ബുഷ്ര ചേച്ചിയും അതേപോലെ തന്നെ ആശ ചേച്ചിയും ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ അരവിന്ദാക്ഷൻ സാറ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കേട്ടാലോ പാർവതി?
3: നമുക്കിപ്പോ ആശ ചേച്ചി പാടിയത് കേൾക്കാം അല്ലേ.
4: ഹായ്, എൻ്റെ പേര് ആശ സന്തോഷ്, ഞാൻ ഇരവിപുരത്ത് നിന്നുമാണ്. ഇന്ന് ചോദിച്ച പാട്ട്, പാതിരവായില്ല പൗർണമി പെണ്ണിനു 17 or 18 പ്രായം എന്ന് തുടങ്ങുന്ന പാട്ടാണോ?
3: എന്ന് തുടങ്ങുന്ന പാട്ടാണോ ശ്രീലക്ഷ്മി എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഒരു നമുക്ക് മറ്റേ ബുഷ്ര ചേച്ചിയും അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
3: അപ്പൊ ബുഷ്ര ചേച്ചി നമുക്ക് ആൻസർ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. യെസ്,
0: ഓക്കെ, അതും കൂടി ഒന്ന് പ്ലേ ചെയ്യും. അപ്പം എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് ആ ഒരു പാട്ട് ഏതാണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:29 ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് തന്നെയാണ്, നമ്മുടെ അരവിന്ദാക്ഷൻ സാറും കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു പാട്ട് എന്തായാലും നമ്മൾ പാടി ഇടുന്നതാണ്. അപ്പോൾ ആ ഒരു പാട്ട് ഞാൻ പാടട്ടെ അപ്പോൾ?
3: യെസ്, ശ്രീലക്ഷ്മി പാടിക്കോളൂ.
0: ഇതൊരു ശ്രമമാണ് കേട്ടോ.

0: അപ്പൊ ഇതായിരുന്നു കേട്ടോ ആ ഒരു പാട്ട്.
1: അപ്പൊ
0: എന്തായാലും ഞാൻ ഒരു വരിയും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് വരിയാണ് ഇതിന്? അനുപല്ലവിയിൽ വരുന്ന ആദ്യത്തെ വരിയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, താരകക്കെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂ വന്ന് ചൂടി എന്നുള്ളത്.
1: അപ്പൊ
0: ആ ഒരു പാട്ടും ആ ഒരു വരിയും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി എടുത്ത്.
1: അതെ, ഇപ്പൊ ശ്രീലക്ഷ്മി ചോദിച്ച ആൻസർ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ഒരു അപ്ഡേറ്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാനുള്ള സമയമായിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്കൊരു അപ്ഡേറ്റ് കൂടെ കൊടുത്തിട്ട് പെട്ടെന്ന് പോകാം. അപ്പൊ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം കോമൺവെൽത്ത് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സ് ലോങ് ജമ്പിൽ തുടരെ രണ്ടാം തവണയും മലയാളി താരം മുരളി ശ്രീശങ്കറിന് വെള്ളിയായിട്ടുണ്ട്. രണ്ടാം ശ്രമത്തിൽ 8.09 meters ചാടിയാണ് ശ്രീശങ്കർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ വീണ്ടും ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ഗുർവീ സിംഗ് 10,000 meters ഓട്ടത്തിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡാണ് ഗുൽവീർ സിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേപോലെ ബോക്സിംഗിൽ 10 medals ഉറപ്പിച്ച് ഇന്ത്യയുടെ കുതിപ്പ്. പുരുഷ വിഭാഗത്തിൽ സച്ചിൻ, സിവാജ്, നരേന്ദർ ബിർവാൾ, അങ്കുഷ് യാദവ്, ജാതുമണി സിംഗ്. വനിതകളിൽ ജാസ്മിൻ ലംബോഴിയ, സാക്ഷി ചൗധരി, അരുന്ധതി ചൗധരി, പ്രീതി പവാർ, പ്രിയ ഗാംഗ്വസ്, ലാവ്ന ബോർഹെഗ്വേ എന്നിവരാണ് സെമി ഫൈനൽ കടന്ന് മെഡൽ ഉറപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കോമൺവെൽത്ത് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് തീരാൻ പോകുന്നതിൻ്റെ ആ സമയത്ത് നമ്മൾ ഓടി ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ശ്രീലക്ഷ്മി, നമുക്ക് പോകാനുള്ള സമയമായി. ശ്രീലക്ഷ്മി,
0: അപ്പോൾ നമുക്ക് പോകാനുള്ളൊരു സമയമായി. അപ്പോൾ നമ്മളുടെ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ വളരെയധികം പ്രിയപ്പെട്ട ഒരുപാട് ഒരുപിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സോനു നിഗമിൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമുക്ക് ഒരുപാട് സമയം ഇല്ലാത്തതിനാൽ നമ്മളിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
1: യെസ്, അപ്പൊ നമ്മൾ ഇത്തിരി നേരം ഒത്തിരി കാര്യം അദ്ദേഹത്തിന്റെ ഒരു പാട്ടോടുകൂടി വൈൻഡപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ചോദിച്ച പാട്ടുകളൊക്കെ നിങ്ങൾ ക്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും, പുറക്കെ പുറക്കെ ആ പാട്ടുകളൊക്കെ ഇടുന്നതായിരിക്കും. ദിസ് ഇസ് എ സൈനിങ് ഓഫ് പാർവതി ശ്രീലക്ഷ്മി. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
7: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ,

0: ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ബിടെക് കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
0: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ചയുള്ള

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1

0: 3971 അല്ലെങ്കിൽ 8121212680.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ്.

0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഫ്ലൈറ്റ് ടൈം ആച്ചു.
2: ഓ, അപ്പോൾ നാ

0: സന്ധുനും 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളിമെഡൽ നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി.

0: ദ്രൗപതി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെ എന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാംഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തി.
0: കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 2 തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൌൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ ബംഗിപൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബംഗിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000 ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000 കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകര തേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. ജൂൺ 9 ആണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 പോയിന്റ് ഉയർന്ന് 77,695, നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 24,261 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ ഉയർന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. കൊല്ലം കുളത്തുപുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തുപുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തുപുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ, കാട്ടുപോത്തിനു മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് വയോധികൻ മരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ ഐടി റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
6: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിറയിൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിച്ചു.
7: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും.

0: പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചൈരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് 6 അംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
3: We're growing at 7.7% last year. The world's fastest growing large economy. All of this is in the middle of 2 wars. With so much uncertainty and geopolitical crisis around the world, we even had 50% tariffs on most of our exports to the US, despite which our exports also grew, both in goods and services.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47

0: ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. രണ്ട് കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റ് ഇൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 2020 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണ മാസത്തിലെ കൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മൻസൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണി വരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ.

0: സൗകര്യം 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: Music with Radio Santhvanam 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. The Public Examinations Prevention of Unfair Means Amendment Bill 2026 was introduced in the Lok Sabha. The bill seeks to amend the Public Examinations Prevention of Unfair Means Act 2024. Union Minister of Panchayati Raj Rajiv Ranjan Singh yesterday launched the Atmanirbhar Panchayat Program and the Samarth Panchayat Portal in New Delhi. The Gujarat government has launched the Gujarat Shipbuilding and Repair Policy 2026 in Gandhinagar to position the state as India's leading maritime hub. The Mahatma Jyotirao Phule Jan Arogya Yojana MJPJAY is a premium health insurance initiative started by the Maharashtra government for providing cashless medical treatment to poor families. It was launched in the year 2012, previously known as the Rajiv Gandhi Jeevan Thayi Arogya Yojana, to ensure that financial problems do not prevent citizens

0: ദ്രൗപതി മുർമു ആൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടുഡേ കൺഗ്രാജുലേറ്റഡ് വെയ്റ്റ് ലിഫ്റ്റർ രാജ മുത്തുപാണ്ഡി ഓൺ വിന്നിംഗ് ദ സിൽവർ മെഡൽ ഇൻ ദ 65 kilogram മെൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇവന്റ് അറ്റ് ദ 2026 കോമൺവെൽത്ത് ഗെയിംസ്. The 22nd Commonwealth Table Tennis Championship 2026 commenced yesterday in New Delhi. That's all for today's current affairs updates. Thank you for listening.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയിലെ പ്രഥമ മൗലികാവകാശമായ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിലെ 16, 17, 18 അനുച്ഛേദങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. സർക്കാർ നിയമനങ്ങളിൽ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം ഉറപ്പു നൽകുന്നതാണ് അനുച്ഛേദം 16. ഇങ്ങനെ അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ യാതൊരുവിധ വിവേചനങ്ങളും പാടില്ല എന്ന് ആർട്ടിക്കിൾ 16 അനുശാസിക്കുന്നു. മതം, വർഗം, ജാതി, ലിംഗം, വംശം, ജനനസ്ഥലം, വാസസ്ഥലം എന്നീ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രം അടിസ്ഥാനമാക്കി ഒരു പൗരനും വിവേചനത്തിന് വിധേയനാകുകയോ അയോഗ്യനാകുകയോ ചെയ്യുന്നതല്ല എന്നതാണ് മറ്റൊരു ഉറപ്പ്. സ്റ്റേറ്റിന്റെ നിയമനങ്ങളിൽ മെറിറ്റിന് പ്രാധാന്യം നൽകി എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ തന്നെ ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൽ പിന്നോക്കം പോയവരും മുഖ്യധാരയിൽ നിന്നകന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ സമൂഹങ്ങൾക്ക് സ്റ്റേറ്റിന്റെ ഉദ്യോഗ നിയമനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനേക്കായി പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നതിനും ആർട്ടിക്കിൾ 16 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 16 കുറിച്ച് അല്പം വിശദമായി പ്രതിപാദിക്കാം. പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെയും സംവരണ തത്വങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 16 6 ഉപവിഭാഗങ്ങളിലായാണ്. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ 16-2 ചില പ്രത്യേകതരം വിവേചനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വാസസ്ഥലം അടിസ്ഥാനമാക്കിയുള്ള നിരോധനത്തിന് അപവാദമായാണ് അഥവാ എക്സെപ്ഷനായാണ് ആർട്ടിക്കിൾ 16 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ഉള്ള ഉദ്യോഗ നിയമനങ്ങളുടെ യോഗ്യതയായി അതാതിടങ്ങളിലെ റെസിഡൻസ് അഥവാ താമസം ഉദ്യോഗാർത്ഥികൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റിനെ അനുവദിക്കുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 16 4
2: എന്ന മൗലികാവകാശം.
1: സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവരണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 16 4 മുതൽ 16 6 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. പൊതുമേഖലയിലെ ഉദ്യോഗങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സ്റ്റേറ്റിന് അഭിപ്രായമുണ്ടെങ്കിൽ അവർക്കായി ഉദ്യോഗ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താൻ സർക്കാരിന് അനുവാദം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16 4 എന്ന മൗലികാവകാശം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉദ്യോഗങ്ങളിൽ
2: നിയമിക്കപ്പെടുന്നത്
1: പുറമെ ഉദ്യോഗ കയറ്റത്തിലും സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16 4 A. ഇതനുസരിച്ച് സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റിന്റെ കീഴിലുള്ള സർവീസുകളിലെ വിവിധ തസ്തികകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉദ്യോഗ കയറ്റത്തിന് സീനിയോറിറ്റി സഹിതം സംവരണത്തിന് വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് സ്റ്റേറ്റിന് അനുവാദമുണ്ട്. അതായത് ആർട്ടിക്കിൾ 16 4 പ്രസ്താവിച്ചിരിക്കുന്ന നിയമനങ്ങളിലെ സംവരണത്തിനോടൊപ്പം SC/ST വിഭാഗങ്ങൾക്ക് പ്രമോഷനിലും സംവരണം അനുവദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16 4 A. ഏതെങ്കിലും വർഷത്തെ സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകൾ നികത്താൻ ആ വർഷം കഴിയുന്നില്ല എങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സംവരണ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ നികത്തേണ്ടതാകുന്നു എന്നും വ്യവസ്ഥയുണ്ട്. പൊതു നിയമനങ്ങളിൽ മതം അടിസ്ഥാനമാക്കിയുള്ള വിവേചനം നിരോധിക്കുമ്പോഴും സർക്കാർ നിയന്ത്രണത്തിലും സ്റ്റേറ്റിന്റെ നിർവചനത്തിലും വരുന്ന ചില സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേക മതത്തിൽ നിന്നും മാത്രം നിയമനം അനുവദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16 5. ഉദാഹരണത്തിന് കേരളത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല നിർവഹിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഗവേണിംഗ് കൗൺസിലായ ബോർഡ് മെമ്പേഴ്സിന്റെയും ഭരണകർത്താക്കളുടെയും നിയമനം ഹിന്ദുമതത്തിൽ നിന്ന് മാത്രമായാണ് നടത്തുന്നത്. മതപരമായ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ

0: മതത്തിൽ ഉൾപ്പെടുന്നതോ വിശ്വസിക്കുന്നതോ ആയ
1: ഉദ്യോഗാർത്ഥികൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന
0: നിയമം നിർമ്മിക്കുന്നതിന് ആർട്ടിക്കിൾ 16(5) അനുവദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 16(4) അനുസരിച്ചുള്ള ഉദ്യോഗ നിയമനങ്ങളിലെ സംവരണത്തിന് OBC, SC, ST വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു അർഹത. എന്നാൽ 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്ക് നിയമനങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്താൻ രാഷ്ട്രത്തിന് അനുവാദം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16(6). ഈ വിഭാഗത്തിന് EWS അഥവാ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് അറിയപ്പെടുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിലും പ്രമോഷനിലും സംവരണം നൽകാൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന മൗലികാവകാശമായ ആർട്ടിക്കിൾ 16 വ്യവസ്ഥകൾ ചർച്ച ചെയ്യുമ്പോൾ ഒഴിവാക്കാനാകാത്ത വിഷയമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. 1979 മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താനും അവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ട പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാനുമായിരുന്നു മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥകൾ മാനദണ്ഡമാക്കി ഇന്ത്യയിലെ 52% ജനങ്ങളും SCBC അഥവാ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നു എന്ന് മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തി. ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി 27% സംവരണം സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രവേശനത്തിനും മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശിച്ചു. മണ്ഡൽ കമ്മീഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഭാരതത്തിൽ 22.5% സംവരണം നിലനിന്നിരുന്നു. 15% SC വിഭാഗങ്ങൾക്കും 7.5% ST വിഭാഗത്തിനും. 1990 BP Singh പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കി. നിലവിലുള്ള 22.5% സംവരണത്തിനൊപ്പം 27% സംവരണം അധികമായി ഏർപ്പെടുത്തിയത് സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാത്ത വിഭാഗങ്ങളുടെ താൽപര്യത്തെ ഹനിക്കുന്നതാകയാൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. എന്നാൽ 1992 ഏറെ പ്രശസ്തമായ ഇന്ദിരാ സാന്യ കേസിൽ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിനെ ശരിവെക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഏറെ സഹായകരമായ ഒരു തീരുമാനമായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതോടുകൂടി നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം 49.5% ഉയരുകയും ചെയ്തു. ആകെ സംവരണം 50% കൂടാൻ പാടില്ല എന്ന നിബന്ധന നിലവിൽ വന്നത് മണ്ഡൽ കേസ് അഥവാ ഇന്ദിരാ സാന്യ കേസിന്റെ വിധിയിലാണ്. OBC വിഭാഗങ്ങളിലെ സാമ്പത്തിക പുരോഗതി കൈവരിച്ചവരെയും സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്നവരെയും സംവരണത്തിനുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ക്രീമി ലെയർ തത്വം അഥവാ മേൽത്തട്ട സംവരണ നിരോധനം നടപ്പാക്കിയതും ഇന്ദിരാ സാന്യ കേസിന്റെ വിധിയെ തുടർന്നാണ്. OBC വിഭാഗത്തിലുള്ളവർക്ക് ഉദ്യോഗ കയറ്റത്തിന് പ്രമോഷന് സംവരണം ഏർപ്പെടുത്തുന്നത് ആർട്ടിക്കിൾ 16(4) ലംഘനമാണെന്നും OBC റിസർവേഷൻ ഉദ്യോഗ നിയമനങ്ങളിൽ മാത്രമാണ് ബാധകമെന്നതും ഇന്ദിരാ സാന്യ കേസ് വിധിക്കുന്നുണ്ട്. ഉദ്യോഗ നിയമനങ്ങളിലും പ്രമോഷനിലും സംവരണം ആവശ്യമുണ്ടോ അത് തുടരേണ്ടതുണ്ടോ എന്നീ തീരുമാനങ്ങൾ ആനുകാലികമായ അവലോകനങ്ങൾ നടത്തി വേണം തീരുമാനിക്കേണ്ടതെന്നും ഇന്ദിരാ സാന്യ കേസ് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ സംവരണം ഒരു പൗരന്റെ അവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 17 കുറിച്ചറിയാം. തൊട്ടുകൂടായ്മ അഥവാ അൺടച്ചബിലിറ്റി നിർത്തലാക്കുകയും അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രാക്ടീസ് അഥവാ ആചരണം ശിക്ഷാർഹമാക്കുകയും ചെയ്യുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉളവാകുന്ന ഏതെങ്കിലും അവസ്ഥ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. നമ്മുടെ ഭരണഘടന പാസാക്കിയ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് കർഷാരവത്തോടെ പാസാക്കിയ ആർട്ടിക്കിൾ ഏതെന്ന പ്രശസ്തമായ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് അയിത്ത നിരോധനം മൗലികാവകാശമാക്കിയ ഭരണഘടനാ അനുച്ഛേദം 17. 1955 ഇതിനെ തുടർന്ന് രാഷ്ട്രം അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നൊരു പ്രത്യേക നിയമം തന്നെ പാസാക്കുകയുണ്ടായി.

0: എന്നാൽ അൺടച്ചബിലിറ്റി എന്ന പദം പരിഷ്കൃത സമൂഹത്തിലെ വ്യവഹാരങ്ങളിൽ നിന്ന് പോലും മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് നാമകരണം ചെയ്യുക പോലും ഉണ്ടായി. ജനിച്ച ജാതിയെയും ചെയ്യുന്ന തൊഴിലിനെയും അടിസ്ഥാനമാക്കിയാണ് അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയ കൊടിയ സാമൂഹ്യ തിന്മകൾ ഇവിടെ നിലനിന്നിരുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും മറ്റനേകം സാമൂഹ്യ പരിഷ്കർത്താക്കളും അയിത്തം നിർമാർജനം നടത്താൻ വേണ്ടി നടത്തിയ സമരങ്ങളുടെ അനന്തര ഫലം കൂടിയാണ് ആർട്ടിക്കിൾ 17. പാശ്ചാത്യ രാജ്യങ്ങളിലെ സമാനമായ വർണ്ണ വിവേചനത്തിന് തുല്യമായിരുന്നു ഭാരതത്തിലെ അയിത്താചാരണത്തിന് സമാനമായ കൊടിയ ക്രൂരതയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലനിന്ന വർണ്ണ വിവേചനവും അടിമ സമ്പ്രദായവും എന്ന് ഇത്തരുണത്തിൽ പരാമർശിക്കപ്പെടേണ്ടതാണ്. ഇനി റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശത്തിലെ അവസാനത്തെ അനുച്ഛേദമായ ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നതെന്നറിയാം. പ്രത്യേക പദവികളും സ്ഥാനമാനങ്ങളും ഒരു പൗരന് സ്റ്റേറ്റ് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 18. മറ്റുള്ളവരെക്കാൾ കൂടുതലായി ആഭിജാത്യമോ അധികാരമോ സമൂഹത്തിലുണ്ടെന്ന് ധ്വനിപ്പിക്കുന്നതാണ് പ്രത്യേക പദവികൾ. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഭാരതത്തിൽ മഹാരാജാവ്, നവാബ്, ബഹാദൂർ തുടങ്ങിയ പദവികൾ നിലവിലിരുന്നതായി നമുക്കറിയാമല്ലോ. എന്നാൽ ഇത്തരം പദവികൾ ജനാധിപത്യ ഭരണക്രമവും സമത്വത്തിന് പരമപ്രാധാന്യം നൽകുന്നതുമായ ഭരണഘടന നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ അനുവദനീയമല്ല എന്നതാണ് ആർട്ടിക്കിൾ 18 വിവക്ഷ. എന്നാൽ വിദ്യാഭ്യാസ ബഹുമതികളായ ഡോക്ടർ, അഡ്വക്കേറ്റ് എന്നീ പദവികളും രാഷ്ട്രം നൽകുന്ന സിവിലിയൻ അവാർഡുകളായ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നയും അതേപോലെ സൈനിക ബഹുമതികളായ പരമവീർ ചക്ര തുടങ്ങിയ പദവികളും ആർട്ടിക്കിൾ 18 നിരോധന പരിധിയിൽ വരുന്നതല്ല. ഒരു ഇന്ത്യൻ പൗരന് വിദേശ രാഷ്ട്രം നൽകുന്ന ടൈറ്റിലുകൾ അഥവാ പദവികൾ സ്വീകരിക്കുന്നതിന് രാഷ്ട്രപതിയുടെ അനുവാദം ആവശ്യമാണെന്നും ആർട്ടിക്കിൾ 18 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സുകുമാർ സെൻഗുപ്ത 1990 വിധിന്യായമാണ്. ഈ വിധി പ്രസ്താവത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരം പദവികൾ നിലനിർത്താനോ അതു സംബന്ധിച്ച തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനോ ആർട്ടിക്കിൾ 18 അനുവദിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർക്ക് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതിന് പ്രതിഫലമായും അവരുടെ അധികാര സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ പരിഹാരമായും നൽകിയിരുന്ന പ്രിവി പേഴ്സ് എന്ന നഷ്ടപരിഹാരം 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നിർത്തലാക്കുകയുണ്ടായി. ഇതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച രഘുനാഥ് റാവു, ഗണപത് റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാനമായ വിധിന്യായത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആർട്ടിക്കിൾ 18 അനുസൃതമല്ലാത്ത പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയതിനെ ശരിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പൊതു നിയമനങ്ങളിലെ അവസര സമത്വവും ഒപ്പം ദുർബല വിഭാഗങ്ങൾക്ക് സംവരണവും തൊട്ടുകൂടായ്മയുടെ നിരോധനവും പൗരന്മാർക്ക് പ്രത്യേക പദവികൾ നൽകുന്നതിന്റെ നിരോധനവും ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 16, 17, 18 ഇന്ത്യൻ ഭരണഘടനയിലെ സുപ്രധാനമായ മൗലികാവകാശങ്ങളാണെന്ന് കാണാൻ കഴിയും. ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുകയാണ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കാലാവസ്ഥ മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ ചിട്ടിയാണ് അടിച്ചത്. ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കാലാവസ്ഥ മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
5: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം.

0: ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചൂടുവെപ്പ്. കോൺടാക്ട് 9447676030
1: 9470078900
0: 9447560336
1: MAS എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം.

0: നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
8: ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
9: ഹായ്, ഹലോ, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് സ്വാഗതം. ഇമ്പമേറിയ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കുഞ്ഞാറ്റ കിളികൾ. 1986 SL Puram സദാനന്ദൻ കഥയും തിരക്കഥയും എഴുതി ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചലച്ചിത്രം. മോഹൻലാൽ, ശോഭന, സോമൻ, സുകുമാരി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ. ജോൺസൺ മാസ്റ്ററായിരുന്നു പശ്ചാത്തല സംഗീതം ചെയ്തത്. കെ ജയകുമാർ സാറിന്റെ തുലികയിൽ പിറന്ന മനോഹര വരികൾ, AJ ജോസഫിന്റെ മനോഹരമായ സംഗീതം, ചിത്രചേച്ചിയുടെ വശ്യമായ ആലാപനം, ശോഭനയുടെയും കുട്ടികളുടെയും പാട്ടിനൊത്ത കളികളും അഭിനയവും എന്തുകൊണ്ടും മനോഹരം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: രാപ്പകൽ 2005 പ്രദർശനത്തിനെത്തിയ മലയാള കുടുംബ ചലച്ചിത്രം. കഥ, തിരക്കഥ, സംഭാഷണം ടി എ റസാഖ്. കമലായിരുന്നു സംവിധാനം. മമ്മൂട്ടി, ശാരദ, നയൻതാര, ബാലചന്ദ്ര മേനോൻ, ഗീതു മോഹൻദാസ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ. May 8 മദേഴ്സ് ഡേ. ഈ ഗാനം സ്നേഹനിധികളായ എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു. അമ്മയെ വർണ്ണിക്കുന്ന ഈ സുന്ദര വരികൾ എഴുതിയത് കൈതപ്രം. മോഹൻ സിതാരയുടെ മാജിക്കൽ മ്യൂസിക്, ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സുന്ദരമായ ആലാപനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: വെട്ടം 2004 പുറത്തിറങ്ങിയ റൊമാന്റിക് കോമഡി ചലച്ചിത്രം. ഈ ചിത്രത്തിന്റെ രചനയും തിരക്കഥയും നിർവഹിച്ചത് ഉദയകൃഷ്ണ, സി ബി കെ തോമസ്, പ്രിയദർശൻ എന്നിവർ ചേർന്നാണ്. 1995 പുറത്തിറങ്ങിയ ഫ്രഞ്ച് കിസ് എന്ന ചലച്ചിത്രത്തെ ആധാരമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയദർശനായിരുന്നു സംവിധാനം. ദിലീപ്, ഭാവന പാനി, കലാഭവൻ മണി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബി ആർ പ്രസാദിന്റെ തൂലികയിൽ പിറന്ന മനോഹരമായ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സുന്ദരമായ ഈണം. ഈ ഗാനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ആലപിച്ചിട്ടുണ്ട്. എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം ഇന്നത്തെ ഗാനവീഥിയിൽ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: ഗാനവീഥി തുടരുന്നു. ഒറ്റയാൾ പട്ടാളം 1991 പുറത്തിറങ്ങിയ നർമ്മരസ പ്രാധാന്യമുള്ള ഒരു പ്രണയ ചിത്രം. ടി കെ രാജീവ് കുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രം. മുകേഷ്, മധുബാല, ഇന്നസെന്റ്, കെ പി എസ് ലളിത എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ ചെയ്തത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിയുടെ ഗ്രാമീണത തുളുമ്പുന്ന വരികൾ, ദ ലിജൻഡ് ശ്രീ ശരത്തിന്റെ അതുല്യമായ സംഗീതം, വേണുഗോപാലും അകാലത്തിൽ അന്തരിച്ച പ്രശസ്ത ഗായിക രാധിക തിലകും ചേർന്ന് ആലപിച്ച ഈ സുന്ദര ഗാനം നമ്മൾക്ക് ആസ്വദിക്കാം. ഇന്നും പുതുമ നശിക്കാത്ത ആ ഗാനത്തിലേക്ക്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനം ആ രാത്രി, 1983 റിലീസ്. കലൂർ ഡെന്നിസിന്റെ കഥ, തിരക്കഥ, ജോഷിയുടെ സംവിധാനം. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 1 crore കളക്ഷൻ നേടിയ ഫാമിലി ചലച്ചിത്രം. രതീഷ്, മമ്മൂട്ടി, MG സോമൻ, പൂർണിമ ജയറാം, ലാലു അലക്സ്, രോഹിണി, കൊച്ചിൻ ഹനീഫ, ബേബി അഞ്ജു എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വാണിജ്യപരമായി വൻ വിജയമായിരുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചത് പൂവച്ചൽ ഖാദർ എന്ന മഹാകവിയായിരുന്നു. ഇസൈജ്ഞാനി, ഇളയരാജയുടെ അതുല്യമായ സംഗീതം, ജാനകിയമ്മയുടെ അസാധ്യമായ ആലാപനം,

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമി

0: പാക്കേജ് ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
6: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: August 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽസിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഫാത്തിമ മദർ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും ലോക കണ്ടൽ ദിനാചരണം നടത്തി. പരവൂർ കായലിലെ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ നേരിൽ കണ്ടു പഠിക്കുകയും കണ്ടൽ ചെടികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കണ്ടൽ തൈകൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പരവൂർ മാൻഗ്രൂവ് മെഡോസിൽ നടന്ന ചടങ്ങിൽ ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ബി സിനിലാൽ ലോക കണ്ടൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കുന്തലത്താഴം YMVA ഗ്രന്ഥശാലയും കടപ്പാക്കട ഡോക്ടർ അഗർവാൾ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് August 2 രാവിലെ 9 മുതൽ ഗ്രന്ഥശാല ഹാളിൽ നടത്തും. കോർപ്പറേഷന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ചിങ്ങം 1 മികച്ച കർഷകരെ ആദരിക്കും. മുതിർന്ന കർഷകൻ, കർഷക വിദ്യാർത്ഥി, കർഷക SC ST കർഷകൻ, യുവ കർഷകൻ, കർഷക തൊഴിലാളി, ക്ഷീര കർഷകൻ എന്നിവരെയാണ് ആദരിക്കുന്നത്. August 3 വൈകിട്ട് 5 വരെ കൃഷി ഓഫീസിൽ അപേക്ഷകൾ സ്വീകരിക്കും. കേരള സർക്കാർ സ്ഥാപനമായ LBS ചാത്തന്നൂർ സ്കിൽ സെന്ററിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, സർട്ടിഫൈഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് വിത്ത് ടാലി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ മാനേജ്മെന്റ് എന്നിവയ്ക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഗ്രാന്റുകൾ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് 9496548021 നമ്പർ ഒരിക്കൽ കൂടി 9496548021.

ഗവൺമെന്റ് HSS സ്കൂൾ HSS അധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം KS ബിനു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശോഭ അധ്യക്ഷത വഹിച്ചു. വെളിയം ITIയിൽ ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡ്രൈവർക്കും മെക്കാനിക് ട്രേഡുകളിലേക്ക് വനിതകൾക്കും ST വിഭാഗത്തിനും സംവരണ സീറ്റിലെ പ്രവേശനത്തിന്

0: 2027-മായി ബന്ധപ്പെട്ട വിവരശേഖരണം 99.31% പൂർത്തിയാക്കിയെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ കളക്ടർ ആനി ജുല തോമസ്. കരുനാഗപ്പള്ളി, പരവൂർ, പുനലൂർ നഗരസഭകളിലും കുന്നത്തൂർ താലൂക്കിലും പൂർത്തിയായതായി അറിയിച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്ന ഇടങ്ങളിൽ ഉദ്യോഗസ്ഥ പ്രകോപനം ഉറപ്പാക്കണം. സെൻസസിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടത്തിയ ക്വിസ് മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെമന്റോയും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളെയും ആദരിച്ചു. കൊട്ടാരക്കര IHRD കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കും. അസിൽ സർട്ടിഫിക്കറ്റുമായി 7 August ഹാജരാകണം. ഈ കോഴ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷന് താൽപര്യമുള്ളവർ 5 August മുൻപ് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0474-2453-300 എന്ന നമ്പറിലോ 9809-85-2453 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് തലമുറകളെ ആകർഷിക്കുന്നതിനായി ജില്ലാ ഭരണകൂടവും PN പണിക്കർ ഫൗണ്ടേഷനും ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന തുടക്കമാണ് തരംഗം എഴുത്തും വായനയും. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച വൈകിട്ട് നഗരത്തിലെ വി പാർക്കിലാണ് പുസ്തക വായനാവലോകനവും ചർച്ചയും ഉൾപ്പെടുന്ന പരിപാടി നടക്കുന്നത്. പ്രമുഖ എഴുത്തുകാരോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമിക്കുന്ന സംഘാടനത്തിൽ നേതൃത്വം നൽകുന്നത് ജില്ലാ കളക്ടർ ആനി ജുല തോമസ്. 1 August വൈകിട്ട് 4:45 തുടക്കം. മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ചലച്ചിത്ര ഗാന രചയിതാവും ദേവസ്വം ബോർഡ് അധ്യക്ഷനുമായ K.J.കുമാറാണ് ഉദ്ഘാടകൻ. ജില്ലാ കളക്ടർ ആനി ജുല തോമസ് അധ്യക്ഷയാകും. K.J.കുമാർ രചിച്ച വയലാർ ഗാനരചനയിലെ ഗാന്ധർവം പ്രസാധകനായ K.G. അജിത് കുമാർ പരിചയപ്പെടുത്തും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് 30 September കുടിശ്ശിക അടയ്ക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 0474-2749-334 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474-2749-334. ഉളിയക്കോവിൽ റോഡിൽ 1-2 August ടാറിങ്ങിനായി ഗതാഗതവും പാർക്കിങ്ങും നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ 31 യെല്ലോ അലേർട്ടും 1 August ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അറിയിപ്പ്. അപകട സാഹചര്യങ്ങളിൽ 1077-1070 കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ആനി ജുല തോമസ് അറിയിച്ചു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാരിറ്റി കെയർ ട്രസ്റ്റ് സംരംഭം.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
8: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212126.
9: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
10: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
9: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
10: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944.

0: 4684.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 30. ഇന്ന് ലോക സൗഹൃദ ദിനം. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ രണ്ടോ അതിലധികമോ വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെ ശക്തമായ ബന്ധം ദൃഢമാക്കുവാനും തിരിച്ചറിയുവാനും ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. ആദ്യ കളർ ചലച്ചിത്രം ജോർജ് ഈസ്റ്റ്മാൻ എഡിസൺ അടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുൻപാകെ പ്രദർശിപ്പിച്ചതും ആദ്യ സൈനിക വിമാനം റൈറ്റ് ബ്രദേഴ്സ് പുറത്തിറക്കിയതും കയറ്റുമതി ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതുമൊക്കെ ഒരു ജൂലൈ 30. ജൂലൈ 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 30. ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത് 1930 ജൂലൈ 30. ഉറുഗ്വേ ആയിരുന്നു ആദ്യമായി ലോകകപ്പിൽ മുത്തമിട്ടത്. അപ്പോളോ 15 മിഷൻ ഡേവിഡ് സ്കോട്ടും ജെയിംസ് ഇർവിനും ഫാൽക്കൺ എന്ന വാഹനത്തിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് 1971 ജൂലൈ 30. ആദ്യ സൈനിക വിമാനം റൈറ്റ് ബ്രദേഴ്സ് പുറത്തിറക്കിയത് 1863 ഇന്നേ ദിവസമായിരുന്നു. നാസയുടെ ചൊവ്വ 2020 ദൌത്യത്തിന്റെ ഭാഗമായി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി നിർമ്മിച്ച പേടകമായ പെർസിവനൻസ് വിക്ഷേപിച്ചത് 2020 ജൂലൈ 30. ജൂലൈ 30 കയറ്റുമതി ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ആദ്യ കളർ ചലച്ചിത്രം ജോർജ് ഈസ്റ്റ്മാൻ എഡിസൺ അടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുൻപാകെ അവതരിപ്പിച്ചത് 1928 ജൂലൈ 30. അമേരിക്കയിലെ ഹവായിൽ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കിയത് 1836 ജൂലൈ 30.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ സ്ഥാപിക്കാണ്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.

0: സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026ന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് സഭയിൽ പറഞ്ഞു.
1: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
0: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
2: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തെ ഹൈ ലേക്കിൻ യേ അഭീ ഭി അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
0: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്തച്ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
0: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും

0: മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുര പലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുര പലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928, നിഫ്റ്റി 24,317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ്തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് kerala.gov.in വഴി August 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യ ഗാനം അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് വേണ്ടി മിഥുൻ.
3: Music with Radio Santhvanam 90.4 FM.

ആധ്യാത്മ രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7

0: 9444880 Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാ സുഗതൻ. വിജയത്തിന്റെ ആർപ്പുവിളികളും പരാജയത്തിന്റെ നിശബ്ദ കണ്ണീരും ഒരേ മൈതാനത്ത് കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവം ഫിഫ വേൾഡ് കപ്പ്. ഏതാനും ആഴ്ചകൾ ലോകത്തെ ഒരേ ഒരു വികാരത്തിൽ കൂട്ടിയിണക്കിയ ഈ ഫുട്ബോൾ ഉത്സവം അവസാനിച്ചപ്പോൾ ബാക്കിയാകുന്നത് അനേകം ഓർമ്മകളും പുതിയ റെക്കോർഡുകളും വരും കാലം വരെ പറയപ്പെടുന്ന ചില വിസ്മയ നിമിഷങ്ങളുമാണ്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ആ മനോഹര നിമിഷങ്ങളിലേക്കും റെക്കോർഡുകളിലേക്കും നമുക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാം. 2026-ലെ ഈ ലോകകപ്പ് പല കാരണങ്ങളാൽ ചരിത്രത്തിൽ ഇടം നേടി. ആദ്യമായി 48 ടീമുകൾ പങ്കെടുത്ത ലോകകപ്പ് 3 രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, മെക്സിക്കോ സംയുക്തമായി വേദിയായ അപൂർവ ടൂർണമെന്റ്. കൂടുതൽ ടീമുകൾ, കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ ആരാധകർ. ലോക ഫുട്ബോളിന്റെ ആഘോഷം മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലമായി. ഗ്രൂപ്പ് ഘട്ടം മുതൽ തന്നെ അപ്രതീക്ഷിത വിജയങ്ങളും കടുത്ത പോരാട്ടങ്ങളും ലോകകപ്പിനെ ആവേശമാക്കി. അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ടീമുകൾ പലപ്പോഴും ശക്തരായ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളിയായി. ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ലോകകപ്പ് എന്ന ചരിത്ര നേട്ടം ഇത്തവണത്തെ ടൂർണമെന്റ് സ്വന്തമാക്കി. ഫൈനലിന് മുമ്പ് വരെ 301 ഗോളുകളാണ് ഈ ടൂർണമെന്റിൽ വല നിറച്ചത്. ഖത്തർ ലോകകപ്പിലെ 172 ഗോൾ റെക്കോർഡാണ് പഴങ്കഥയായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. ഇത്തവണത്തെ ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ഫുട്ബോളിൽ അസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ നേടാനുള്ള അവസരം സൃഷ്ടിച്ച താരത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. അതായത്, ഗോൾ നേടിയ താരം അവസാനമായി പന്ത് സ്വീകരിച്ചത് ആരിൽ നിന്നാണോ ആ നിർണായക പാസ് നൽകിയ താരത്തിനാണ് അസിസ്റ്റ് ലഭിക്കുക. ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഗോൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതും ഫുട്ബോളിൽ ഒരു വലിയ നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലോകകപ്പോടെ മറ്റൊരു ചരിത്ര നേട്ടവും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന റെക്കോർഡ് ഇനി മെസ്സിയുടെ പേരിലാണ്. 12 അസിസ്റ്റുകളുമായി അദ്ദേഹം ഇതിഹാസ താരം ഡീഗോ മർഡോണയുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. ഈ ലോകകപ്പ് മറ്റൊരു അപൂർവ നേട്ടത്തിനും സാക്ഷ്യം വഹിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടൂർണമെന്റിൽ 3 താരങ്ങൾ 7 or more ഗോൾ നേടുന്നത്. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകളുമായി ഗോൾ വേട്ടയിൽ മുന്നിലെത്തിയപ്പോൾ അർജന്റീനയുടെ മെസ്സി 8 ഗോളുകളും നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 7 ഗോളുകളും സ്വന്തമാക്കി. ഇതോടെ ഒരു ലോകകപ്പിൽ 7 or more ഗോളുകൾ നേടിയ താരങ്ങളുടെ വിശിഷ്ടമായ എലൈറ്റ് ക്ലബിൽ ഈ 3 പേരും ഇടം പിടിച്ചു. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകകപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന റെക്കോർഡ് 1.5 ലക്ഷം പേർ മാത്രമുള്ള കുറസാവോ സ്വന്തമാക്കി. ജർമ്മനിക്കെതിരെ ഗോൾ നേടിയ കുറസാവോ ലോകകപ്പിൽ ഗോൾ നേടുന്ന കുഞ്ഞൻ രാജ്യമെന്ന നേട്ടവുമായാണ് മടങ്ങിയത്. 2026 ഫിഫ വേൾഡ് കപ്പിൽ ചരിത്രം കുറിച്ച് ആഫ്രിക്കൻ ടീമുകൾ. ടൂർണമെന്റിൽ പങ്കെടുത്ത 10 ആഫ്രിക്കൻ ടീം

ടീമുകളിൽ 9 ടീമുകളും റൗണ്ട് ഓഫ് 32 യോഗ്യത നേടി. ഇത്രയധികം ആഫ്രിക്കൻ ടീമുകൾ നോക്കൌട്ട് ഘട്ടത്തിലെത്തുന്നത് ഇതാദ്യമായാണ്. ലോക ഫുട്ബോളിലെ ആഫ്രിക്കയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവായി ഈ നേട്ടം മാറി. അരങ്ങേറ്റ ലോകകപ്പിൽ തന്നെ നോക്കൌട്ട് റൗണ്ടിലെത്തി ചരിത്രമെഴുതിയ ടീമാണ് കാബോ വേർദെ. ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിനെയും ഉറൂഗ്വേയും

ത് ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെയാണ്. വെറും 27 വയസ്സിൽ തന്നെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന അപൂർവ റെക്കോർഡ് എംബാപ്പെ സ്വന്തമാക്കി. ഈ ടൂർണമെന്റിൽ മാത്രം 10 ഗോളുകളും 4 അസിസ്റ്റുകളും കുറിച്ച അദ്ദേഹം ആകെ 14 ഗോളുകളിൽ നേരിട്ട് പങ്കാളിയായി. 22 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകൾ എന്ന അതുല്യ നേട്ടം അദ്ദേഹത്തിന്റെ സ്ഥിരതയും മികവും തെളിയിക്കുന്നു. ഈ അസാധാരണ പ്രകടനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ടൂർണമെന്റിലെ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള 2026 ഗോൾഡൻ ബൂട്ട് എംബാപ്പയെ തേടിയെത്തിയത്. വേഗതയും കൃത്യമായ ഫിനിഷിങ്ങും നിർണായക മത്സരങ്ങളിലെ പ്രകടനവും കൊണ്ട് ഓരോ ലോകകപ്പിലും സ്വന്തം ഇതിഹാസം രചിക്കുകയാണ് ഈ ഫ്രഞ്ച് സൂപ്പർ താരം. 2026 ഫിഫ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് സ്പെയിനിന്റെ മധ്യനിര താരവും ക്യാപ്റ്റനുമായ പെഡ്രി എന്ന പെഡ്രോ ഗൊൺസാലസ് ലോപ്സ് ആണ്. കളിയുടെ വേഗത നിയന്ത്രിക്കുന്നതിലും കൃത്യമായ പാസുകളിലൂടെയും സ്പെയിനിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമായിരുന്നു പെഡ്രി. ഗോൾ നേടുക മാത്രമല്ല ടീമിന്റെ മുഴുവൻ കളിയും നിയന്ത്രിച്ച അദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരമായാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത്. വെറും 22 വയസ്സിൽ തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി പെഡ്രി തന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയ ലോകകപ്പ് ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ അധികമാരും ചർച്ച ചെയ്യാതെ പോയ ഒരു നായകനുണ്ട്. മത്സരം ആവേശകരമായി നീണ്ടു നിന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആ വ്യക്തി മറ്റാരുമല്ല അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. സ്പെയിൻ തുടരെ തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അതിശയിപ്പിക്കുന്ന റിഫ്ലക്സ് സേവുകളിലൂടെ മാർട്ടിനസ് അർജന്റീനയെ വീണ്ടും വീണ്ടും രക്ഷിച്ചുകൊണ്ടേയിരുന്നു. വിരലിന് പരിക്കേറ്റിട്ടും ഒരു നിമിഷം പോലും പിന്മാറാതെ ഗോൾ മുഖത്ത് ഉറച്ചു നിന്ന അദ്ദേഹം ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയ ഗോൾ കീപ്പർമാരിൽ ഒരാളായി മാറി. ഓരോ സേവും അർജന്റീനയുടെ പ്രതീക്ഷയ്ക്ക് പുതിയ ജീവൻ നൽകി. ഒടുവിൽ അധിക സമയത്താണ് സ്പെയിൻ വിജയ ഗോൾ നേടിയത്. അർജന്റീന കിരീടം നഷ്ടപ്പെടുത്തിയെങ്കിലും ഫൈനലിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായി എമിലിയാനോ മാർട്ടിനസ് എന്നും ഓർമ്മിക്കപ്പെടും. പ്രായം വെറും 19, പക്ഷേ കളിക്കളത്തിൽ ആ പക്വത കണ്ടാൽ അത്രയും ചെറിയ പ്രായക്കാരനാണെന്ന് ഒരിക്കലും തോന്നില്ല. സ്പെയിനിന്റെ യുവ പ്രതിരോധ താരം പൌ കുർബാസിയാണ് ഈ ലോകകപ്പിലെ മികച്ച യുവ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. ഓരോ മത്സരത്തിലും അസാമാന്യമായ ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും പ്രതിരോധ നിരയെ നയിച്ച കുർബാസി സ്പെയിനിന്റെ കിരീടയാത്രയിലെ വിശ്വസ്ത സാന്നിധ്യമായിരുന്നു. എതിരാളിയുടെ ആക്രമണങ്ങൾ കൃത്യസമയത്ത് തടയാനും പ്രശസ്തരായ എതിരാളികളുടെ ഇടയിൽ യാതൊരു പതർച്ചയുമില്ലാതെ കളിച്ച ഈ യുവതാരം സ്പാനിഷ് ഫുട്ബോളിന്റെ ഭാവി എത്ര സുരക്ഷിതമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഒരു ലോകകപ്പ് കിരീടം നേടാൻ ഗോളുകൾ മാത്രം പോരാ, അതിനു പിന്നിൽ വിശ്വസിക്കാവുന്ന ഒരു ഗോൾ കീപ്പറും വേണം. സ്പെയിനിന്റെ ലോകകപ്പ് കിരീടയാത്രയ്ക്ക് ഏറ്റവും ഉറച്ച കാവലായി നിന്നത് ഗോൾ കീപ്പർ ഉനായി സിമോണായിരുന്നു. ടൂർണമെന്റിലുടനീളം 8 മത്സരങ്ങളിൽ 7 എതിരാളികൾക്ക് ഒരു ഗോൾ പോലും നേടാൻ അവസരം നൽകാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. ആകെ വഴങ്ങിയത് ഒരു ഗോൾ മാത്രം. ഈ അസാധാരണ മികവിനുള്ള അംഗീകാരമായാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം ഉനായി സിമോണെ തേടിയെത്തിയത്. 2010 ഇക്കർ കസിയാസിനു ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന 2-ാമത്തെ സ്പാനിഷ് ഗോൾ കീപ്പർ കൂടിയാണ് അദ്ദേഹം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി. 2026 ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എന്ന റെക്കോർഡിൽ അർജന്റീനയുടെ ഇതിഹാസം മറഡോണയെ ലയണൽ മെസ്സി ഈ ലോകകപ്പിൽ മറികടന്നു. 12 അസിസ്റ്റാണ് മെസ്സിയുടെ പേരിലുള്ളത്. ഗ്രീക്ക് ഹീറോ ഹെർക്കുലീസ് ഫുട്ബോളിൽ അവതരിച്ചാൽ അത് മെസ്സി അല്ലാതെ മറ്റാരുമാകില്ല. 2026 ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും കൈവരിച്ച ഹെർക്കൂലിയൻ ടാസ്ക് കളികളിലൂടെ മെസ്സി അർജന്റീന എന്ന രാജ്യത്തിന് മാത്രമല്ല
ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലോക ജനതയ്ക്കാകെ യോദ്ധ.

0: ആവാണ് പകരക്കാരനില്ലാത്ത ഒരേ ഒരു യോദ്ധാവ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീനയെ കീഴടക്കിയ സ്പെയിനിന് ഈ വിജയം ഇരട്ടി മധുരമാണ്. കഴിഞ്ഞ വനിതാ ലോകകപ്പ് ജേതാക്കളായ സ്പെയിൻ പുരുഷ ലോകകപ്പിൽ കൂടി വിജയം ആവർത്തിച്ചതോടെ ഈ രണ്ട് കിരീടവും ഒന്നിച്ച് സ്വന്തമാക്കുന്ന ആദ്യ ടീമെന്ന അപൂർവ ബഹുമതിക്ക് അർഹരായി. ഒളിമ്പിക് ഫുട്ബോൾ കിരീടവും സ്പെയിനിന്റെ പേരിലാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും യോഗ്യത നേടിയ 48 ടീമുകളുടെ ജയ പരാജയങ്ങളും അട്ടിമറികളും പുത്തൻ താരോദയങ്ങളുമടക്കം ആവേശകരവും അവിസ്മരണീയവുമായ ഒട്ടേറെ ഓർമ്മകൾ ഈ ലോകകപ്പ് സമ്മാനിച്ചു. എല്ലാവരുടെയും ഹൃദയം കവർന്നത് കാബോ വേർദെ എന്ന കുഞ്ഞൻ ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ അവിശ്വസനീയ പ്രകടനമാണ്. എന്നാൽ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ടീമുകൾ നിരാശപ്പെടുത്തി. ജപ്പാനും ഓസ്ട്രേലിയയും മാത്രമാണ് നോക്കൌട്ട് യോഗ്യത നേടിയത്. മൂന്നാം സ്ഥാനത്തേക്കുള്ള പോരാട്ടവും ഇത്തവണ അത്രത്തോളം ആവേശകരമായിരുന്നു. ഗോൾ മഴ പെയ്ത മത്സരത്തിൽ 6-4 എന്ന സ്കോറിന് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. സെമിഫൈനലിലെ നിരാശ മറികടന്ന് പോരാട്ട വീര്യത്തോടെ കളിച്ച ഇംഗ്ലണ്ട് അഭിമാനാർഹമായ മൂന്നാം സ്ഥാനത്തോടെയാണ് മടങ്ങിയത്. നിരവധി വിസ്മയ താരങ്ങളുടെ ഉദയത്തിനും ഈ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചു. സ്വിറ്റ്സർലാൻഡിന്റെ യോഹാൻ മാൻസംബി, മൊറോക്കോയുടെ അയൂബ് ബുവാദി, മെക്സിക്കോയുടെ ഗിൽബോട്ടോ മോറ, ഐവറി കോസ്റ്റിന്റെ ക്രൈസ്റ്റ് ഇനാവോ ഔലായ് തുടങ്ങിയവർ ഭാവിയുടെ പ്രതീക്ഷകളായി. ലോകകപ്പ് എന്നത് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന വേദി കൂടിയാണ്. ഇത്തവണ കേപ് വേർദെ പോലെയുള്ള ഒരു കുഞ്ഞൻ രാജ്യം ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോൾ ഇന്ത്യക്കാരായ നാം ഒരു ചോദ്യം നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഒരു നാൾ ഇന്ത്യക്കും ഈ വേദിയിലെത്താൻ കഴിയില്ലേ? പ്രതിഭയുള്ള കളിക്കാർ നമുക്കുണ്ട്, വളർന്നുവരുന്ന ഫുട്ബോൾ സംസ്കാരവുമുണ്ട്, പ്രതീക്ഷ കൈവിടാത്ത കോടിക്കണക്കിന് ആരാധകരുമുണ്ട്. ശരിയായ പദ്ധതികളും ദീർഘകാല വീക്ഷണവും തുടർച്ചയായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരു നാൾ ലോകകപ്പ് വേദിയിൽ ഇന്ത്യൻ പതാകയും അഭിമാനത്തോടെ പാറുന്ന നിമിഷം നമുക്ക് കാണാനാകും. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകം ഒരുമിച്ച് ആഘോഷിച്ച ഫിഫ വേൾഡ് കപ്പ് 2026 തിരശീല വീണപ്പോൾ പിറന്നത് പുതിയ ചരിത്രവും പുതിയ നായകന്മാരുമാണ്. ഇനി 4 വർഷത്തെ കാത്തിരിപ്പ്. അതുവരെ ഈ ലോകകപ്പിന്റെ ഓർമ്മകൾ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: വായിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീഡ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു.
1: माननीय गृह मंत्री जी की ओर से यह प्रस्ताव करता हूँ कि राष्ट्र गौरव अपमान निवारण अधिनियम 1971 का संशोधन करने के लिए विधेयक पर राज्यसभा द्वारा पारित रूप में विचार किया जाए.
0: എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് ഡി എം കെ അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായി

0: ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാ കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: अपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी कि हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने यह सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇത് സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുഝാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലേർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമ

0: വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
1: കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 11-നാണ് കൻവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിനെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 3442 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി
3: യുവവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
4: പേര് സുറുമി, തടയമംഗലത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഇപ്പോ ആൾക്കാര് നേരിടുന്ന ഒരു ക്രൈസിസ് ആണ് കല്യാണം വേണോ വേണ്ടയോ എന്നുള്ളത്. ആസ് എ മാരിഡ് പേഴ്സൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ട്ണർ ശരിയാണെങ്കിൽ ഇൻ ദ സെൻസ് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ്.
5: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സുന്ദര സഞ്ചാരം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. പ്രകൃതിയുടെ അസുലഭ സമ്മാനമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രയുടെ വിശദാംശങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന 36 ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ്. സാഹസിക സാഗര വിനോദങ്ങളിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദ പരിപാടികൾ ആസ്വദിക്കുന്നതിനും ആനന്ദം പങ്കിടുന്നതിനും കൂടിയാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. സമാധാനപ്രിയരായ ദ്വീപുകാർ നൽകുന്ന ആദിത്യ മര്യാദ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കടലാഴങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ദർശന സൗഭാഗ്യം ആസ്വദിക്കുവാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതുന്നു. സമുദ്രാന്തർ ഭാഗത്ത് കാണാൻ കഴിയുന്ന പവിഴാരാമത്തിൻ്റെ ശോഭയും വർണ്ണ മത്സ്യങ്ങളുടെ സൗന്ദര്യവും കടലാമ ദർശനവും എടുത്തു പറയേണ്ടതാണ്. മലിനീകരണമില്ലാത്ത കടൽത്തീരവും ആകാശവും സമ്മാനിക്കുന്ന ദർശന സുഖം എടുത്തു പറയാതെ പോകാനാകില്ല. മത്സ്യവും നാളികേരവും മാത്രം ലഭ്യമാകുന്ന ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് ടൂറിസമാണ്. കടൽത്തീരങ്ങളിലെ ഹോം സ്റ്റേകളും കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ചിട്ടുള്ള ദീപശ്രീ പ്രവർത്തനവും അവിടുത്തെ വീട്ടമ്മമാരുടെ പ്രധാന വരുമാന മാർഗമായി വികസിച്ചിരിക്കുന്നു. 4 ദിവസവും ഞങ്ങൾക്കുള്ള ഭക്ഷണം നൽകിയത് ദീപശ്രീ അംഗങ്ങളായിരുന്നു. കിലാഞ്ചി എന്ന രുചികരമായ ദ്വീപ് ഭക്ഷണവും അതിന് കറിയായി നൽകുന്ന പഴങ്കറിയും രുചിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. ഐസിട്ട് മരവിച്ച മീൻ വിഭവങ്ങൾ ഭക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് കടലിൽ നിന്ന് അപ്പപ്പോൾ പിടിക്കുന്ന മത്സ്യം കൊണ്ട് നിർമ്മിച്ച വിഭവങ്ങൾ എത്രമേൽ സ്വാദിഷ്ടമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഓർക്കുമ്പോൾ തന്നെ വായിൽ ഒരു ജലോത്സവത്തിനുള്ള ഉമിനീർ നിറയുന്നു. ലക്ഷദ്വീപിലെ ശുചിത്വം ഏറെ ശ്രദ്ധേയമാണ്. കടൽത്തീരത്തോ റോഡ് അരികുകളിലോ വീടുകളുടെ പരിസരത്തോ ചപ്പു ചവറുകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ കുന്നുകൂടി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. 36 ദ്വീപുകൾ സജീവമാണെങ്കിലും 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസം ഉള്ളൂ എന്ന വസ്തുത ആരെയും അത്ഭുതപ്പെടുത്തും. ആകർഷകമായ തിരമാല കൈകളാൽ ആലിംഗനം ചെയ്യുന്ന വെള്ളമണൽ നിറഞ്ഞ ബീച്ചുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ലഗൂൺ ബീച്ചിലെ സായാഹ്നവും സൂര്യാസ്തമയവും നൽകിയ വിസ്മയ കാഴ്ച പറഞ്ഞിരുന്നു. ബീച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപുകാരനും ദ്വീപ് വികസന സമിതി അംഗവുമായ വ്യക്തി വിവരിച്ചു തന്ന ഇപ്പോഴത്തെ ദ്വീപ് സാഹചര്യങ്ങളും അവിടുത്തെ സവിശേഷമായ ദ്വീപ് പാരമ്പര്യവും നവീകരണത്തിനായി അടച്ചിട്ടിരിക്കുന്ന ചരിത്ര മ്യൂസിയത്തിലെ തിരുശേഷിപ്പുകളെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഒപ്പം ഐതിഹ്യ കഥകളും പറഞ്ഞത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. രാത്രി 8 മണിക്ക് മീൻ കുത്തിപ്പിടിക്കാൻ പോയ സാഹസികതയും ഉപ്പും മുളകും ചേർക്കാതെ കനലിൽ ചുട്ടെടുത്ത അമൂറ മത്സ്യം കഴിച്ച കാര്യവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. 10 മണിയോടെ ഹോം സ്റ്റേയിൽ തിരിച്ചെത്തി ഉറങ്ങാൻ കിടന്ന കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളിലേക്ക് കടക്കാം. പതിവ് പോലെ അടുത്ത ദിവസവും രാവിലെ 5:30 ഉണർന്നു. മടിപിടിച്ച് കുറച്ചു നേരം കൂടി കിടന്നെങ്കിലും രാവിലെ കോറൽ ബീച്ചിൽ നടക്കാൻ പോകണം എന്ന കാര്യം ഓർമ്മയിലെത്തി. 6 മണിയായപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. നേരെ കോറൽ ബീച്ചിലേക്ക് നടന്നു. പട്ടികളൊന്നും ഇല്ലാത്തതിനാൽ പേടി കൂടാതെ നടക്കാൻ കഴിയും. തൊട്ടടുത്തുള്ള പറമ്പിൽ കെട്ടിയിരുന്ന ആടുകളും പശുക്കളും അപ്പോഴേക്കും ഉണർന്നിരുന്നു. ശാന്ത പ്രകൃതികളായ ജീവികൾ ദ്വീപുകാരെ പോലെ തന്നെ സാധുക്കളായിരുന്നു. ഞങ്ങളെ കണ്ട് പേടിച്ചെട്ടെന്ന പോലെ ഒരു പൂവൻകോഴി വളരെ വേഗം മുന്നിൽ നടന്ന് ഒരു പുരയിടത്തിലേക്ക് ചാടിക്കയറി.

കാട്ടുകോഴിയുടെ ചന്തമായിരുന്നു അതിന്. നേരെ കടൽ തീരത്തു കൂടി കോറൽ ബീച്ചിലേക്ക്. കടൽ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകളൊഴികെ കടലിൽ മറ്റൊന്നും കാണാനായില്ല. മന്ദമാരുതൻ്റെ തലോടലേറ്റുകൊണ്ടുള്ള പ്രഭാത നടത്തിൻ്റെ ആവേശം അവിസ്മരണീയം. കടലിൽ നിന്ന്

ഇന്ന് നനനിലത്ത വെള്ളമണലിലൂടെ നടക്കുന്നത് രസകരമാണെങ്കിലും വേഗത കുറവായിരുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കൾ നൽകിയ വിലപ്പെട്ട പ്രോത്സാഹനവും പിന്തുണയുമാണ് സുന്ദരസഞ്ചാരത്തിന്റെ വിജയരഹസ്യം. തുടർന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഞാൻ ടി സദാശിവൻ. അറബിക്കടലിന്റെ മടിത്തട്ടിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് നിലകൊള്ളുന്ന ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ പങ്കിട്ടുവരുന്നത്. 10 ദ്വീപുകളിൽ മാത്രം ആൾ താമസമുള്ള ഈ ദ്വീപ സമൂഹം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. സാഗര സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ട ലക്ഷദ്വീപിൽ നടത്തിയ ഗ്ലാസ് ബോട്ട് യാത്രയുടെയും സ്കൂബ ഡൈവിങ്ങിൻ്റെയും സ്നോർക്കലിൻ്റെയും കയാക്കിങ്ങിൻ്റെയും സാഹസികത നിറഞ്ഞ അനുഭവം പങ്കിട്ടിരുന്നു. രാത്രി വൈകി നടത്തിയ മീൻകുത്തി പിടിക്കലിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. പ്രഭാതത്തിൽ കോറൽ ബീച്ചിലേക്ക് നടന്നപ്പോൾ ലഭിച്ച സമാനതകളില്ലാത്ത ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിട്ടാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കോറൽ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. നടന്ന് കോറൽ ബീച്ച് എന്ന ബോർഡിന് അടുത്തെത്തി. അവിടെ കയാക്കിംഗ് അടക്കമുള്ള സാഗര വിനോദങ്ങൾ നടത്തുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായ ബോർഡും അവയ്ക്ക് താഴെ കമഴ്ത്തി വച്ചിരിക്കുന്ന വള്ളങ്ങളും കാണാൻ കഴിഞ്ഞു. അടുത്ത് തന്നെ ബോട്ടുകൾ കടുക്കാൻ പാകത്തിൽ ഒരു ജെട്ടി കാണാൻ കഴിഞ്ഞു. പതിയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. നടപ്പാതയിൽ തന്നെ സ്കൂബ ഡൈവിങ്ങിനുള്ള ഓക്സിജൻ ടാങ്ക് അടക്കമുള്ള ഉപകരണങ്ങൾ അടുക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ ഒരു ദ്വീപ് നിവാസി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ജെട്ടിയിൽ നിന്നുള്ള സാഗര ദർശനം മനോഹരമായിരുന്നു. ഉദിച്ചുയർന്ന സൂര്യപ്രഭയിൽ ആകാശം നീല നിറം പൂണ്ട് തെളിഞ്ഞു നിന്നിരുന്നു. പേരിന്

പോലും ഒരു മേഘം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകാശ നീലിമയാകെ ആവാഹിച്ചെടുത്ത് കടലൊരു മോഹിനിയായി മാറിയിരുന്നു. കാഴ്ചയുടെ വസന്ത സമ്മാനിക്കുന്ന പ്രഭാതം, ജെട്ടിയിലെ തെളിവെള്ളത്തിൽ നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ, ഒരു ഭാഗത്ത് കടലും ആകാശവും സമ്മാനിക്കുന്ന നിറക്കൂട്ട്, മന്നാലിനൻ സമ്മാനിക്കുന്ന സുഗതമായ തണുപ്പ്, കരയിലാകെ പ്രകാശം പരത്തുന്ന വെള്ളമണൽ, കുറച്ചു ദൂരെയായി ഒരു കടൽപ്പാലം. അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതിനാൽ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. രാവിലത്തെ വിമാനത്തിൽ തിരികെ നാട്ടിലേക്ക് പോകേണ്ടതിനാലും നടത്തം അരമണിക്കൂർ പിന്നിട്ടതിനാലും ഞങ്ങൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തെങ്ങോലകൾ മർമരം പൊഴിച്ച് ഞങ്ങൾക്ക് യാത്രാമംഗളം ചൊല്ലുന്നത് പോലെ അനുഭവപ്പെട്ടു. വിരസത സമ്മാനിക്കാത്ത ലക്ഷദ്വീപ് തീരത്തിൻ്റെയും കടലിൻ്റെയും ചാരുത നുകർന്ന് നുകർന്ന് വീണ്ടും താമസ സ്ഥലത്തേക്ക്. നേരം പുലർന്നതോടെ വാഹനങ്ങൾ റോഡുകൾ കീഴടക്കി ഓടി തുടങ്ങിയിരുന്നു. പാലും പച്ചക്കറികളും നിറച്ച പാത്രങ്ങളുമായി ചില സ്കൂട്ടറുകൾ ഓടിച്ചു പോയിരുന്നത് വനിതകളായിരുന്നു. ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തുമ്പോൾ പതിവ് പോലെ പ്രാതലുമായി ദീപശ്രീ പ്രവർത്തകർ എത്തിയിരുന്നു. പതിവിന് വിപരീതമായി കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു ദീപശ്രീ പ്രവർത്തകയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളെ പരിചയപ്പെടുകയും വിശേഷങ്ങൾ ആരായുകയും ചെയ്ത ശേഷം അവർ കൊണ്ടുവന്ന ബാഗ് തുറന്ന് കലാമേന്മയുള്ള കരകൗശല വസ്തുക്കൾ മേശപ്പുറത്ത് നിരത്തി വയ്ക്കാൻ തുടങ്ങി. മേശപ്പുറം കൗതുക വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് കന്യാകുമാരിയിലെ വിൽപ്പനശാലകളാണ് ഓർമ്മയിലെത്തിയത്. അവിടെ ധാരാളം കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ച കടകളാണെങ്കിൽ ഇവിടെ ഒരു മേശപ്പുറത്ത് മാത്രം നിരത്തിവെച്ച വസ്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രപ്പളുങ്ക് മണിമാലകളോ വൈവിധ്യമാർന്ന കല്ലുമാലകളോ ആയിരുന്നില്ല മേശപ്പുറത്തുണ്ടായിരുന്നത്. എന്നാൽ ആരെയും ആകർഷിക്കുവാൻ കഴിയും വിധത്തിലുള്ള കടൽ കക്കകളുടെയും ശംഖുകളുടെയും ചിപ്പികളുടെയും ചെറുകല്ലുകളുടെയും ഒരു വിസ്മയ ലോകമായിരുന്നു അവിടെ കാണാനായത്. കടൽ ചിപ്പികൾ കൊണ്ട് നിർമ്മിച്ച ബ്രേസ്ലെറ്റും ചെറു ശംഖുകൾ ആകർഷകമായി കോർത്ത മാലകളും പേപ്പർ വെയ്റ്റുകളും തുടങ്ങി മോതിരം വളകൾ എന്നിവയടക്കം നമ്മെ അമ്പരപ്പിക്കും വിധമുള്ള ഒരു ശേഖരം തന്നെയായിരുന്നു മേശപ്പുറത്ത് നിരത്തിയിരുന്നത്. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നൽകിയ കറയറ്റ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. ഒരു യാത്രയെങ്കിലും നടത്താത്തവർ ചുരുക്കമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8 8 4 8 5 5 8 7 8 5. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിവരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കോറൽ ബീച്ചിലെ പ്രഭാത സവാരിയിൽ കണ്ട മനോഹരമായ സാഗരതീര കാഴ്ചകൾ പറഞ്ഞിരുന്നു. ഒപ്പം സന്ദർശന വേളയിലുടനീളം സ്വാദിഷ്ടമായ ഭക്ഷണം നൽകിയ ദീപശ്രീ പ്രവർത്തകരുടെ സൗമ്യവും ആദരവും നിറഞ്ഞ പെരുമാറ്റവും സൂചിപ്പിച്ചിരുന്നു. കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ദീപശ്രീയിലെ ഒരംഗം എത്തിയതും കടൽ വിഭവങ്ങളായ ശംഖും ചിപ്പിയും കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മൂല്യവർദ്ധിതവും മനോഹരവുമായ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദീപവിശേഷങ്ങളിലേക്ക് കടക്കാം. കടലിൽ നിന്ന് ശേഖരിച്ച തിളങ്ങുന്നതും നിറശോഭയുള്ളതുമായ ചിപ്പികളും ശംഖുകളും കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മൂല്യവർദ്ധിത വസ്തുക്കളായിരുന്നു അവയെല്ലാം. ഞങ്ങൾ കുറച്ച് കരകൗശല വസ്തുക്കൾ വാങ്ങി. അത്രമേൽ ആകർഷവും ലക്ഷദ്വീപ് യാത്രയുടെ ഓർമ്മയുടെ സുഗന്ധം പേർന്നവയുമായിരുന്നു. യാത്രയുടെ സുവനീറായി സുഹൃത്തുക്കൾക്ക് ഈ വസ്തുക്കൾ നൽകാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം പകരുന്നതാണ്. വിലയൊരൽപ്പം കൂടുതലായിരുന്നെങ്കിലും ആർഭാടരഹിതവും മനോഹരവുമായിരുന്ന വസ്തുക്കൾ വാങ്ങേണ്ടത് തന്നെയാണ്. ഒരു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന മഹനീയ കർമ്മം കൂടിയായിരുന്നു ആ കച്ചവടം. കച്ചവടം കഴിഞ്ഞതോടെ പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്നു. ദ്വീപ് യാത്രയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങൾ ലഭിച്ച വിവരം നേരത്തെ പറഞ്ഞിരുന്നു. കിലാഞ്ചിയും മധുരക്കറിയും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം മനസ്സിൽ പതിഞ്ഞിരുന്നു. പതിവ് പോലെ പ്രാതലും രുചികരവും സമൃദ്ധവുമായിരുന്നു. തേങ്ങാച്ചമ്മന്തി വളരെ രുചികരം തന്നെയായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിയാറായപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ദ്വീപ് ഹൽവ എത്തിയിരുന്നു. ഈന്തപ്പഴവും അരിമാവും ശർക്കരയും ചേർത്ത് നിർമ്മിച്ച് ഉണക്ക വാഴയിലയിൽ ഭദ്രമായി പൊതിഞ്ഞ് നൂലുകൊണ്ട് കെട്ടി ഭദ്രമാക്കിയാണ് ദ്വീപ് ഹൽവ അഥവാ ദ്വീപ് മിഠായി നമുക്ക് ലഭിക്കുന്നത്. ഹോം സ്റ്റേയിലെ ജീവനക്കാരെയും ദീപശ്രീ പ്രവർത്തകരെയും നന്ദിയും സ്നേഹവും അഭിനന്ദനവും അറിയിച്ചു. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ കുട്ടികളടക്കം ചില വനിതകൾ ഞങ്ങളെ യാത്രയയക്കാനും ദ്വീപിലെ യാത്രാവിശേഷങ്ങൾ ആരായാനും എത്തിയിരുന്നു. അവരുമൊത്ത് ഫോട്ടോകൾ എടുക്കുകയും കുറച്ച് സമയം ഓരോ ചായ കുടിച്ചുകൊണ്ട് പാട്ടും കഥ പറച്ചിലുമായി ചെലവിടാൻ കഴിഞ്ഞത് ആഹ്ലാദം പകരുന്നതായിരുന്നു. ദീപശ്രീ അംഗങ്ങൾ വിട പറഞ്ഞതോടെ എല്ലാവരും അവസാന വട്ട പാക്കിംഗ് ജോലിയിലേക്ക് വ്യാപൃതരായി. കൃത്യസമയത്ത് തന്നെ ഞങ്ങളുടെ ഗൈഡ് ഷഹീർ മുഹമ്മദ് എത്തി. അതുവരെയുള്ള സുഖവിവരങ്ങളും യാത്രയുടെ കാര്യങ്ങളും ആരാഞ്ഞു. ഹോം സ്റ്റേ ജീവനക്കാരോട് വിട പറഞ്ഞ് 4 ദിവസം നീണ്ട ലക്ഷദ്വീപ് യാത്രയുടെ അസുലഭ നിമിഷങ്ങളുടെ ഓർമ്മച്ചെപ്പുമായി നേരെ ഇന്നോവയിൽ കയറി അഗത്തി വിമാനത്താവളത്തിലേക്ക്. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിമാനത്താവള യാത്രയും ഗംഭീരമായിരുന്നു. റോഡിന് വശത്തുള്ള സാഗരഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ പിന്നോട്ടോടി മറയുന്ന തെങ്ങിൻ തോപ്പുകൾ, ഇടയ്ക്കിടെ ഞങ്ങളെ കടന്നു പോകുന്ന ചെറിയ ചെറിയ വാഹനങ്ങൾ, ആകെ ശാന്തതയുടെ നാടാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയെങ്കിലും വിമാനം എയർപോർട്ടിൽ എത്തിയിരുന്നില്ല. തലേ ദിവസത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ കൊടിത്തോരണങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് വിമാനത്താവളവും പരിസരവും വർണ്ണാഭമായിരുന്നു. വളരെ താമസിയാതെ തന്നെ ഞങ്ങൾ പരിശോധനകൾ പൂർത്തിയാക്കി വിമാനത്തിലേക്കുള്ള ഊഴവും കാത്ത് ഇരിപ്പായി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ ചെറിയ ഒരു വിഷമം എല്ലാവരിലും കാണാനുണ്ടായിരുന്നു. വിമാനത്തിൽ കയറാനുള്ള അറിയിപ്പ് വന്നതോടെ എല്ലാവരും ഉത്സാഹഭരിതരായി. കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ചെറു വഴിയിലൂടെ സാവകാശം ഞങ്ങൾ വിമാനത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ ലഗേജുകളുമായി എയർപോർട്ട് അതോറിറ്റിയുടെ വണ്ടിയും എത്തിയിരുന്നു. 4 ദിവസ യാത്രയുടെ പരിസമാപ്തി പോലെ എല്ലാവരും വിമാനത്തിൽ കയറി. കൃത്യസമയത്ത് തന്നെ വിമാനം പറന്നുയർന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളെയും കാത്ത് അപ്പോഴേക്കും ഡ്രൈവർ എത്തിയിരുന്നു. ഞങ്ങൾ നേരെ കൊല്ലത്തേക്ക്. ലക്ഷദ്വീപ് വിശേഷങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റു ചില സന്ദർശനങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരെ വിട പറയുന്നത് ടി. സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മഴ പോലെ ഹൃദയത്തിൽ പെയ്തിറങ്ങുന്ന ഒരു രാഗമാണ് മേഘമൽഹാർ. വാക്കുകൾക്ക് അതീതമായി മറ്റൊരാളോട് തോന്നുന്ന പ്രണയമില്ലേ, ചിലപ്പോൾ അതുപോലെ. കാതിനിമ്പവും ഹൃദയത്തിന് സുഖവും നൽകുന്ന ഒരുപിടി ഗാനങ്ങളുമായി മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നും ശബ്ദ സാന്നിധ്യമായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി കലാകാരന്മാരുണ്ട്. അത്തരത്തിൽ ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങൾ ഇന്നത്തെ മേഘമൽഹാറിൽ നമുക്ക് ആസ്വദിക്കാം.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക വാണിയമ്മയുടെ ഗാനങ്ങളുമായാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. മികച്ച അരങ്ങേറ്റം തന്നെയായിരുന്നു വാണിയമ്മയ്ക്ക് ഹിന്ദിയിൽ ലഭിച്ചത്. ഋഷികേശ് മുഖർജിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗുഡ്ഡി എന്ന ചിത്രത്തിനായി വസന്ത് ദേശായി ചിട്ടപ്പെടുത്തിയ ബോലേരെ പപീഹര എന്ന ഗാനത്തിന് ലഭിച്ച അംഗീകാരം അത്രമാത്രമായിരുന്നു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമാ മേഖലയിലെ നിരവധി ഗാനങ്ങളും വാണിയമ്മ പാടിയിട്ടുണ്ട്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1950 നവംബർ 30 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ജനനം. കലൈവാണി എന്നതാണ് യഥാർത്ഥ നാമം. അമ്മയിൽ നിന്ന് സംഗീതം പഠിച്ച വാണിയമ്മ 8 വയസ്സിൽ ആകാശവാണി മദ്രാസ് സ്റ്റേഷനിൽ പാടി തുടങ്ങി. പഠനത്തിലും കലാപരമായ പ്രവർത്തനങ്ങളിലും മിടുക്കിയായിരുന്ന വാണിയമ്മ സംഗീതത്തിനു വേണ്ടി തന്റെ ബാങ്ക് ഉദ്യോഗം രാജിവെക്കുകയുണ്ടായി.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വളരെ സ്നേഹപൂർവം ആധുനിക ഇന്ത്യയുടെ മീര എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എത്ര പ്രയാസകരമായ രചനയുമായും എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് വാണിയമ്മയ്ക്കുണ്ടായിരുന്നു. 1970 മുതൽ 1990 വരെ ഇന്ത്യയിലുടനീളമുള്ള നിരവധി സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായിക കൂടിയായിരുന്നു വാണിയമ്മ. വാണിയമ്മയുടെ ഗ്രഹണശക്തിയും സ്വരങ്ങളും എഴുതാനുള്ള കഴിവും കണ്ട് MS വിശ്വനാഥൻ ബ്ലോട്ടിംഗ് പേപ്പർ എന്നാണ് വാണി ജയറാമിനെ വിശേഷിപ്പിച്ചത്.

FM. Stay tuned. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കന്നഡ, തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, മറാത്തി, ഒഡിയ, സംസ്കൃതം, തുളു, കാശ്മീരി തുടങ്ങി 19 ഭാഷകളിലായി 10,000-ലധികം ഗാനങ്ങൾ വാണിയമ്മ ആലപിച്ചിട്ടുണ്ട്. സംഗീതത്തിൽ വാണിയമ്മയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഭർത്താവ് ജയറാം തന്നെയായിരുന്നു. സംഗീതത്തിലെ തന്റെ ഭാര്യയുടെ ജ്ഞാനം മനസ്സിലാക്കിയ അദ്ദേഹം വാണിയമ്മയെ ഉസ്താദ് അബ്ദുൾ റഹ്മാൻ ഖാനു കീഴിൽ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിച്ചു. വാണി എന്ന പാട്ടുകാരിയെ പൂർണ്ണമാക്കിയത് അദ്ദേഹമാണെന്നും വാണിയമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളാണ് നാം ഇങ്ങനെ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളിക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ് വാണി ജയറാം. 1973 സ്വപ്നം എന്ന ചിത്രത്തിലൂടെ സരീൽ ചൗധരിയാണ് വാണിയമ്മയെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നത്. ഈ ചിത്രത്തിലെ സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. ഏതോ ജന്മ കൽപ്പനയിൽ നാദാപുരം പള്ളിയിലെ ഓലഞ്ഞാലിക്കുരുവി, മാനത്തെ മാരിക്കുറുമ്പെ തുടങ്ങി എത്രയെത്ര ഗാനങ്ങളാണ് വാണിയമ്മയുടെ ശബ്ദത്തിൽ നാം ആസ്വദിച്ചത്.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക വാണി ജയറാമിന്റെ ഗാനങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 2023 ഈ അനുഗ്രഹീത ഗായിക നമ്മെ വിട്ടുപിരിഞ്ഞത്. സംഗീത പീഠ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കലാകാരി കൂടിയായിരുന്നു വാണിയമ്മ. മികച്ച വനിതാ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 3 തവണ ലഭിച്ചു. കൂടാതെ നിരവധി സംസ്ഥാന അവാർഡുകളും വാണിയമ്മയെ തേടിയെത്തി. കർണാടക, ഹിന്ദുസ്ഥാനി, തുമ്പി, ഗസൽ, ഭജൻ തുടങ്ങി വിവിധ സംഗീത രൂപങ്ങളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന വാണിയമ്മ പാട്ടിനു പുറമെ ഗാനരചയിതാവ്, ചിത്രകാരി, സംഗീത സംവിധായിക തുടങ്ങിയ മേഖലകളിലും മികവ് പുലർത്തിയിരുന്നു. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. പ്രിയ ശ്രോതാക്കളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: വായിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. ഡോക്ടർ പാർവതി ജീവൻ. ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻഡ്മെന്റ് ബിൽ 2026 was introduced in the Lok Sabha. The bill seeks to amend the Public Examinations Prevention of Unfair Means Act 2024. Union Minister of Panchayati Raj Rajiv Ranjan Singh yesterday launched the Atmanirbhar Panchayat program and the Samarth Panchayat portal in New Delhi. The Gujarat government has launched the Gujarat Shipbuilding and Repair Policy 2026 in Gandhinagar to position the state as India's leading maritime hub. The Mahatma Jyotirao Phule Jan Arogya Yojana MJPJAY is a premium health insurance initiative started by the Maharashtra government for providing cashless medical treatment to poor families. It was launched in the year 2012, previously known as the Rajiv Gandhi Jeevan Thayi Arogya Yojana, to ensure that financial problems do not prevent citizens from getting good health care. The West Bengal government will facilitate 100 toppers from the state in the National Eligibility Cum Entrance Test NEET on Tuesday. Odisha is grappling with an intensifying monsoon crisis as a deep depression over the Bay of Bengal continues to bring heavy rainfall across the state. The India Meteorological Department IMD has forecast an orange color warning for heavy to very heavy rainfall over Odisha, Chhattisgarh, Delhi, Haryana, Punjab, Chandigarh, Himachal Pradesh, Uttar Pradesh and Uttarakhand today. Similar weather conditions are likely to prevail over coastal Karnataka, Madhya Maharashtra, South Interior Karnataka and Vidarbha. The Bombay High Court yesterday granted permission to Union Road Transport and Highways Minister Nitin Gadkari to file a civil suit against Meta Platforms, X Corp, Google LLC and other unidentified persons over the alleged circulation of defamatory, deep fake and AI-generated content online. The government has refuted a post circulating on social media claiming that the center will impose a ban on Instagram in India starting from the night of 25th of next month. The fact check unit of the Press Information Bureau PIB said that the claim is fake. The unit clarified that no such announcement has been made by the government. Gujarat launched the Cyber Financial Fraud E0 FIR service in Gandhinagar on 27 July 2026. The system allows victims of cyber financial fraud to register complaints from home through the National

0: मुझे शर्म आती है।
1: देखो तुम नहीं कहोगी तो मेरी जान निकल जाएगी।

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചു കൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ടൈം പീസിന്റെ ശബ്ദം അധികമായപ്പോൾ രാജു കണ്ണ് തുറന്ന് നോക്കാതെ തന്നെ കൈനീട്ടി ടൈം പീസ് ഓഫാക്കി. കുറച്ചു നേരം കഴിഞ്ഞ് രാജു പഠിക്കുന്നുണ്ടാവും എന്ന ധാരണയോടെ വന്ന രാജുവിന്റെ മമ്മി അത് കണ്ടു ഞെട്ടി. സമയം 8:10. എത്ര സമയം ഇപ്പോൾ പോയി, എന്നിട്ടും അവൻ ഉറങ്ങുകയാണ്. അരിശം മൂത്ത രാജുവിന്റെ മമ്മി അവനെ തലങ്ങും വിലങ്ങും അടിച്ചു. ഡാ രാജു, എണീക്കടാ, ഇന്ന് പരീക്ഷയല്ലേടാ, എണീക്ക്. ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ അവന് കുടിക്കാൻ വച്ചിരുന്ന ജഗ്ഗിലെ വെള്ളം തലയിലൂടെ കമഴ്ത്തി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ രാജു ദുസ്വപ്നങ്ങളിൽ കണ്ടത് മുന്നിൽ വന്നതുപോലെ പേടിച്ചു നിലവിളിച്ചു. ഇന്ന് എന്താടാ പരീക്ഷ? ഇംഗ്ലീഷ്. എന്നിട്ട് അത് റിവിഷൻ ചെയ്തോടാ. എണീറ്റ് വേഗം പഠിക്കടാ, നിനക്ക് നല്ല തല്ല് തന്നെ വേണം. ശബ്ദം കേട്ട് എത്തിയ രാജുവിന്റെ ഡാഡി അവന്റെ രക്ഷയ്ക്കെത്തി. എന്താ രാധിക ഇത്? അവൻ കൊച്ചുകുട്ടിയല്ലേ? ആഹാ, ഡാഡി മോന്റെ രക്ഷയ്ക്കെത്തിയല്ലോ. 4:30 പഠിപ്പ് തുടങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഡാഡിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് അത് വേണം.

0: എന്താന്ന് വെച്ചത്, നമ്മുടെ വേലക്കാരി അമ്മിണിയുടെ മോള് ശാരിക നേരം വൈകും വരെ പണി ചെയ്താലും രാവിലെ 3 മണിക്ക് എണീറ്റ് പഠിക്കും. ഇവനോ മമ്മി ചവിട്ടി കുലിക്ക് പോയപ്പോൾ ഡാഡി രാജുവിനെ നോക്കി കണ്ണുറക്കി കാണിച്ചു. എന്താ അവിടെ, ഡാഡിയും മോനും കൂടി ഒരു കിന്നാരം. മമ്മിയോടുള്ള പേടിയും ബഹുമാനവും നിമിത്തമാവാം. രാജുവിന്റെ ഡാഡി പേടിയോടെ മുറിക്ക് പുറത്തിറങ്ങി. രാവിലെയാണ് പരീക്ഷ, സമയം 9 മണി. എടാ വേഗം പോടാ, ഡാഡിയുടെ ഒപ്പം വയ്ക്കോ, സ്കൂളിൽ ഇറങ്ങാമല്ലോ നിനക്ക്, വേഗം ചെന്നോ. രാജുവിന്റെ മമ്മി ധൃതി പിടിച്ചു. അപ്പോഴേക്കും ഡാഡി ഡ്രസ് ചെയ്ത് ഇറങ്ങി. ഡാഡി ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. രാജു വേഷം മാറാനായി തോടി. വേഷം മാറി ഇറങ്ങിയപ്പോൾ സമയം 9:15 കഴിഞ്ഞിരുന്നു. ഡാ നീ എന്തെങ്കിലും പഠിച്ചിട്ടാണോ പോകുന്നത്? ആ ശാരിക പെണ്ണിനേക്കാൾ മാർക്ക് കുറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞേക്കാം. അതുകൂടി കേട്ടപ്പോൾ അവന്റെ തലയിലെ ഉള്ള ബുദ്ധി കൂടി ചോർന്നുപോയി. അവൻ കാറിലിരിക്കുമ്പോൾ ചിന്തിച്ചത് ശാരികയെ കുറിച്ചാണ്. ശാരിക ക്ലാസ്സിലെ 1-ാം സ്ഥാനക്കാരിയാണ്. പക്ഷേ താനോ ക്ലാസ്സിൽ താഴ്ന്ന റാങ്കുകാരനും. അത് മമ്മിയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അയ്യോ, അത് ഓർക്കാൻ കൂടി വയ്യ. പരിസരബോധം നഷ്ടപ്പെട്ട് അവനിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം വന്നു. അത് കേട്ടപ്പോൾ ഡാഡി ചോദിച്ചു, എന്താടായിരുന്നു മോങ്ങുന്നത്? ഒന്നുമില്ല മമ്മി. അയ്യോ അയ്യോ, അല്ലല്ല ഡാഡി. എടാ നിനക്ക് മമ്മിയെയും ഡാഡിയെയും തിരിച്ചറിയാൻ കഴിവില്ലേ? നിന്റെ സ്കൂൾ എത്തിയല്ലോ, ഇറങ്ങുന്നില്ലേ? പരിസരബോധം വീണ്ടെടുത്ത രാജു വേഗം ഇറങ്ങി. പേനയും പെൻസിലും അടങ്ങിയ ബോക്സും കവറും കാറിനുള്ളിൽ നിന്നെടുക്കാൻ മറന്നുപോയിട്ടോ? രാജു മറന്നു വെച്ച ആ കവർ അവന്റെ ഡാഡി കണ്ടത് ഓഫീസിനു മുമ്പിൽ കാർ നിർത്തിയപ്പോഴാണ്. പക്ഷേ അത് കൊടുക്കാൻ സ്കൂളിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ബെല്ലടിക്കുകയായിരുന്നു. സ്കൂളിലെത്തി കവർ തിരിച്ചു കൊടുത്തു. രാജു പേന മാത്രമെടുത്ത് പരീക്ഷാ ഹാളിലേക്ക് നടന്നു. ഒന്നും എഴുതുവാൻ പറ്റിയില്ല, പഠിച്ചതൊക്കെ മറന്നും പോയി. എന്തെങ്കിലും ഉത്തരം ഓർക്കുമ്പോൾ മമ്മിയുടെ രൂക്ഷമുഖമാണ് ഓർമ്മ വരിക. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിപ്പോയി. ഉള്ളിൽ വല്ലാത്തൊരു വിഷമം അവന് തോന്നി. ഇത് വാർഷിക പരീക്ഷയാണ്, ഞാൻ തോൽക്കുമോ? വീട്ടിലെത്തിയപ്പോൾ മമ്മി ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നടാ പരീക്ഷ? അവൻ മൗനം പാലിച്ചു. മെയ് മാസത്തിൽ റിസൾട്ട് അറിയാൻ പോയ രാജുവിന്റെ മമ്മി അവനെ അവിടെ വച്ച് തന്നെ തല്ലി. അവൻ തോറ്റിരുന്നു. പിറ്റേ ദിവസം വേലക്കാരി അമ്മിണി പായസവുമായി എത്തിയപ്പോൾ രാജുവിന്റെ മമ്മി ചോദിച്ചു, എന്താ ഇന്ന് മോളുടെ പിറന്നാളാണോ? ഏയ് അതൊന്നുമല്ല, അതിനേക്കാൾ വലിയ കാര്യാ എന്റെ കുട്ടി സ്കൂളിൽ 1-ാം സ്ഥാനത്തായിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിനാ ഇവിടുത്തെ കുട്ടി ജയിച്ചില്ലേ. അതിനുത്തരം പറയാതെ രാജുവിന്റെ മമ്മി പായസം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പാത്രം കഴുകുമ്പോൾ മമ്മി കരയുന്നുണ്ടായിരുന്നു. പുറത്തു വന്ന് പാത്രം കൊടുക്കുമ്പോൾ രാജുവിന്റെ മമ്മി ചോദിച്ചു, അമ്മിണി നിങ്ങളുടെ മോള് എത്ര സമയം വരെ പഠിക്കും? അവള് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് തീർക്കുമ്പോൾ 1:10 മണിയാകും. പിന്നെ 1:12 മണി വരെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് അവള് പറയണത് സമയമില്ലെന്നാ. അമ്മിണി എനിക്കൊരു കാര്യം മനസ്സിലായി, കുട്ടികൾക്ക് അധികം സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല. അവർ കഠിനമായി അധ്വാനിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആപത്താണ്, നമുക്ക് മാനക്കേടും. രാജുവിന്റെ മമ്മിയുടെ വാക്കുകൾ കേട്ട അമ്മിണിക്ക് ഒന്നും മനസ്സിലായില്ല. രാജുവിന്റെ മമ്മി എന്തോ ദൃഢമായ ഒരു തീരുമാനം എടുത്തെന്ന് ആ മുഖം വിളിച്ചറിയിച്ചു. കൂട്ടുകാരെ, നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്ന് തന്നെയാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗുഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. Music with Radio Santhanam 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന നിഷ്കളങ്കമായ ഗ്രാമകാഴ്ചകളെ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിൽക്കുന്ന ഗ്രാമീണ കാഴ്ചകളിൽ കൗതുകവും ഭക്തിയുമൊക്കെ ഒരുപോലെ ഉണർത്തുന്നവയാണ് കാവുകൾ. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഈ കാവുകൾ വിശുദ്ധ വനങ്ങൾ എന്ന് തന്നെ പറയാം. പ്രാചീന കാലം മുതൽ തന്നെ പ്രകൃതിയെ ആരാധിക്കുന്ന ശീലം മനുഷ്യൻ പുലർത്തി പോരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രകൃതിയെ ആരാധിച്ചിരുന്ന മനുഷ്യൻ കാടിന്റെ ചെറു രൂപങ്ങളായ കാവുകളെ ആചാരപരമായ വിശ്വാസങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും സംരക്ഷിച്ചു പോന്നു. കാവുകളെ അടിസ്ഥാനമാക്കി നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നു. കാവുകളിലെ സസ്യവിന്യാസം ഏതാണ്ട് നിത്യഹരിത വനങ്ങൾക്ക് സമാനമാണ്. മാനുഷിക ഇടപെടൽ തീരെ കുറവായ അപൂർവവും ഔഷധ ഗുണമുള്ളതുമായ സസ്യങ്ങളുടെ സ്വാഭാവിക കലവറകളായി ഇവ നിലനിൽക്കുന്നു. ഇത് തന്നെയാണ് കാവുകളിലെ സസ്യവൈവിധ്യത്തിന് കാരണവും. സസ്യങ്ങളെ കൂടാതെ നിരവധി ഷഡ്പദങ്ങൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ, പക്ഷികൾ, സസ്തനികൾ മുതലായവയുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് കാവുകൾ. പ്രാദേശിക കാലാവസ്ഥയെയും കാവുകൾ ഗുണപരമായി സ്വാധീനിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ വിഭാവനം ചെയ്ത ആവാസ വ്യവസ്ഥയാണ് കാവുകൾ. നമ്മുടെ നാട്ടിൽ തീരപ്രദേശങ്ങളിലും ഇടനാട്ടിലുമാണ് കാവുകൾ കൂടുതലായി കാണപ്പെടുന്നത്. കാവുമായി ബന്ധപ്പെട്ട് നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അവയെല്ലാം കാവിനെയും സംരക്ഷിച്ചു പോരുന്നുണ്ട്. വാസ്തവത്തിൽ കാവ് നാടിനെയും നാട് കാവിനെയും സംരക്ഷിക്കുന്നു. ഒരു കാലത്ത് വീടിനോട് ചേർന്നൊരു കാവും കുളവും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. പ്രാർത്ഥനയിലൂടെ പ്രകൃതിയെയും നാം അടുത്തറിയുകയായിരുന്നു. മനുഷ്യനൊപ്പം മറ്റ് ജീവജാലങ്ങളും ഒരേ പരിസ്ഥിതിയിൽ ഒരുമിച്ച് കഴിഞ്ഞു. അങ്ങനെ നാഗവും തേവരും കാവിന് കാവലാളായി മാറി. കാലക്രമേണ ഈ കാവുകൾ ക്ഷയിക്കുകയും പലതും അപ്രത്യക്ഷമാവുകയും ചെയ്തു. എങ്കിലും ഇന്നും ചിലയിടങ്ങളിൽ അതിന്റെ അവശേഷിപ്പ് നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കാവുകൾ കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ കോവിൽ കാടെന്നാണ് കാവുകൾ അറിയപ്പെടുന്നത്. കർണാടകത്തിൽ ദേവാരക്കാടെന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ദേവരാൻ എന്നും ബീഹാറിൽ സമാസ് എന്നും മധ്യപ്രദേശിൽ സെർന എന്നും രാജസ്ഥാനിൽ ഓറൻസ് എന്നും അറിയപ്പെടുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ ദേവവൻ എന്നാണ് കാവുകൾ അറിയപ്പെടുന്നത്. സർപ്പക്കാവുകൾ അവയുടെ സമ്പന്നമായ ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിനൊപ്പം മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണത്തിനും സഹായിക്കുന്നു. തോട്ടങ്ങളോട് ചേർന്നുള്ള കുളങ്ങളും അരുവികളും വറ്റാത്ത ജലസ്രോതസ്സുകളാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ജല ആവശ്യങ്ങൾക്കായി പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും അവസാന ആശ്രയങ്ങളാണിവ. ഇത്തരത്തിലുള്ള കാവുകൾ അവയുടെ സമ്പന്നമായ മാലിന്യ ഘടനയിലൂടെ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നു. അങ്ങനെ

ഉത്പാദിപ്പിക്കപ്പെടുന്ന പോഷകങ്ങൾ പുണ്യകാവുകളുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ പുനരുപയോഗം ചെയ്യപ്പെടുക മാത്രമല്ല അടുത്തുള്ള കാർഷിക പരിസ്ഥിതി വ്യവസ്ഥകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇരിങ്ങോൽക്കാവ്, മണ്ണാറശാല, വള്ളിയൂർക്കാവ്, ശാസ്താംകോട്ട ക്ഷേത്രം, പേരൂർക്കാവ്, വെട്ടിക്കോട്, നാഗരാജ ക്ഷേത്രം മുതലായവയൊക്കെ കേരളത്തിലെ പ്രസിദ്ധമായ കാവുകളിൽ ചിലത് മാത്രമാണ്. നിരവധി എഴുത്തുകാർ തങ്ങളുടെ സൃഷ്ടികളിലൂടെ കാവുകളുടെ പ്രാധാന്യത്തെപ്പറ്റി ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ആർ വിനോദ് കുമാർ, ഡോക്ടർ ടി ആർ ജയകുമാരി എന്നിവർ രചിച്ച കേരളത്തിലെ കാവുകൾ എന്ന പുസ്തകം, എം രാജേന്ദ്രപ്രസാദ് രചിച്ച കാവുകൾ പ്രകൃതിയുടെ സംരക്ഷണത്തിന് പൈതൃകത്തിന്റെ കയ്യൊപ്പ് എന്ന പുസ്തകം, സുരേഷ് മണ്ണാറശാലയുടെ കാവുകൾ, കണ്ണൻ സി എസ് വാര്യർ രചിച്ച നമ്മുടെ കാവുകൾ എന്നീ പുസ്തകങ്ങളെല്ലാം തന്നെ അതിനുദാഹരണങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം സ്വാധീനങ്ങളാണ് ഈ ചെറു കാവുകൾ സകല ജീവജാലങ്ങളിലും ചെലുത്തുന്നത്. ഉള്ളതിനെ സംരക്ഷിക്കാൻ മനുഷ്യൻ ഇനിയും ഉത്സാഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ ശ്രീലക്ഷ്മി. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക്. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം.

ഇവിടെ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കുന്ന ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കോളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ്.

0: ഉണ്ണികൃഷ്ണപിള്ള പി വി. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള പി വി. നമ്മുടെ ഭരണഘടനയിലെ പ്രഥമ മൗലികാവകാശമായ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിലെ 16, 17, 18 അനുച്ഛേദങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. സർക്കാർ നിയമനങ്ങളിൽ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം ഉറപ്പു നൽകുന്നതാണ് അനുച്ഛേദം 16. ഇങ്ങനെ അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ യാതൊരുവിധ വിവേചനങ്ങളും പാടില്ല എന്ന് ആർട്ടിക്കിൾ 16 അനുശാസിക്കുന്നു. മതം, വർഗം, ജാതി, ലിംഗം, വംശം, ജനനസ്ഥലം, വാസസ്ഥലം എന്നീ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രം അടിസ്ഥാനമാക്കി ഒരു പൗരനും വിവേചനത്തിന് വിധേയനാകുകയോ അയോഗ്യനാകുകയോ ചെയ്യുന്നതല്ല എന്നതാണ് മറ്റൊരു ഉറപ്പ്. സ്റ്റേറ്റിന്റെ നിയമനങ്ങളിൽ മെറിറ്റിന് പ്രാധാന്യം നൽകി എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ തന്നെ ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൽ പിന്നോക്കം പോയവരും മുഖ്യധാരയിൽ നിന്നകന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ സമൂഹങ്ങൾക്ക് സ്റ്റേറ്റിന്റെ ഉദ്യോഗ നിയമനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനേക്കായി പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നതിനും ആർട്ടിക്കിൾ 16 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 16 കുറിച്ച് അല്പം വിശദമായി പ്രതിപാദിക്കാം. പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെയും സംവരണ തത്വങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 16 6 ഉപവിഭാഗങ്ങളിലായാണ്. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ 16-2 ചില പ്രത്യേകതരം വിവേചനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വാസസ്ഥലം അടിസ്ഥാനമാക്കിയുള്ള നിരോധനത്തിന് അപവാദമായാണ് അഥവാ എക്സെപ്ഷനായാണ് ആർട്ടിക്കിൾ 16(3) ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ഉള്ള ഉദ്യോഗ നിയമനങ്ങളുടെ യോഗ്യതയായി അതാതിടങ്ങളിലെ റെസിഡൻസ് അഥവാ താമസം ഉദ്യോഗാർത്ഥികൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റിനെ അനുവദിക്കുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 16(4)
2: എന്ന മൗലികാവകാശം.
1: സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവരണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 16(4) മുതൽ 16(6) വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. പൊതുമേഖലയിലെ ഉദ്യോഗങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സ്റ്റേറ്റിന് അഭിപ്രായമുണ്ടെങ്കിൽ അവർക്കായി ഉദ്യോഗ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താൻ സർക്കാരിന് അനുവാദം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16(4) എന്ന മൗലികാവകാശം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉദ്യോഗങ്ങളിൽ
2: നിയമിക്കപ്പെടുന്നത്
1: പുറമെ ഉദ്യോഗ കയറ്റത്തിലും സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16(4)(a). ഇതനുസരിച്ച് സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റിന്റെ കീഴിലുള്ള സർവീസുകളിലെ വിവിധ തസ്തികകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉദ്യോഗ കയറ്റത്തിന് സീനിയോറിറ്റി സഹിതം സംവരണത്തിന് വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് സ്റ്റേറ്റിന് അനുവാദമുണ്ട്. അതായത് ആർട്ടിക്കിൾ 16(4)ൽ പ്രസ്താവിച്ചിരിക്കുന്ന നിയമനങ്ങളിലെ സംവരണത്തിനോടൊപ്പം SC/ST വിഭാഗങ്ങൾക്ക് പ്രമോഷനിലും സംവരണം അനുവദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16(4)(a). ഏതെങ്കിലും വർഷത്തെ സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകൾ നികത്താൻ ആ വർഷം കഴിയുന്നില്ല എങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സംവരണ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ നികത്തേണ്ടതാകുന്നു എന്നും വ്യവസ്ഥയുണ്ട്. പൊതു നിയമനങ്ങളിൽ മതം അടിസ്ഥാനമാക്കിയുള്ള വിവേചനം നിരോധിക്കുമ്പോഴും സർക്കാർ നിയന്ത്രണത്തിലും സ്റ്റേറ്റിന്റെ നിർവചനത്തിലും വരുന്ന ചില സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേക മതത്തിൽ നിന്നും മാത്രം നിയമനം അനുവദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16(5). ഉദാഹരണത്തിന് കേരളത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണച്ചുമതല നിർവഹിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഗവേണിംഗ് കൗൺസിലായ ബോർഡ് മെമ്പേഴ്സിന്റെയും ഭരണകർത്താക്കളുടെയും നിയമനം ഹിന്ദു മതത്തിൽ നിന്ന് മാത്രമായാണ് നടത്തുന്നത്. മതപരമായ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ആ മതത്തിൽ ഉൾപ്പെടുന്നതോ വിശ്വസിക്കുന്നതോ ആയ
2: ഉദ്യോഗാർത്ഥികൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന
1: നിയമം നിർമ്മിക്കുന്നതിന് ആർട്ടിക്കിൾ 16(5) അനുവദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 16(4) അനുസരിച്ചുള്ള ഉദ്യോഗ നിയമനങ്ങളിലെ സമ്മ

ആരക്ഷണത്തിന് OBC SC ST വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു അർഹത. എന്നാൽ 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്ക് നിയമനങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്താൻ രാഷ്ട്രത്തിന് അനുവാദം നൽകുന്ന അനുച്ഛേദമാണ് Article 16(6). ഈ വിഭാഗത്തിന് EWS അഥവാ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് അറിയപ്പെടുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിലും പ്രമോഷനിലും സംവരണം നൽകാൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന മൗലികാവകാശമായ Article 16 വ്യവസ്ഥകൾ ചർച്ച ചെയ്യുമ്പോൾ ഒഴിവാക്കാനാകാത്ത വിഷയമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. 1979 മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താനും അവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ട പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാനുമായിരുന്നു മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥകൾ മാനദണ്ഡമാക്കി ഇന്ത്യയിലെ 52% ജനങ്ങളും SCBC അഥവാ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നു എന്ന് മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തി. ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി 27% സംവരണം സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രവേശനത്തിനും മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശിച്ചു. മണ്ഡൽ കമ്മീഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഭാരതത്തിൽ 22.5% സംവരണം നിലനിന്നിരുന്നു. 15% SC വിഭാഗങ്ങൾക്കും 7.5% ST വിഭാഗത്തിനും. 1990 BP സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കി. നിലവിലുള്ള 22.5% സംവരണത്തിനൊപ്പം 27% സംവരണം അധികമായി ഏർപ്പെടുത്തിയത് സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാത്ത വിഭാഗങ്ങളുടെ താൽപര്യത്തെ ഹനിക്കുന്നതാകയാൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. എന്നാൽ 1992 ഏറെ പ്രശസ്തമായ ഇന്ദിരാ സാന്നി കേസിൽ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിനെ ശരിവെക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഏറെ സഹായകരമായ ഒരു തീരുമാനമായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതോടുകൂടി നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം 49.5% ഉയരുകയും ചെയ്തു. ആകെ സംവരണം 50% കൂടാൻ പാടില്ല എന്ന നിബന്ധന നിലവിൽ വന്നത് മണ്ഡൽ കേസ് അഥവാ ഇന്ദിരാ സാന്നി കേസിന്റെ വിധിയിലാണ്. OBC വിഭാഗങ്ങളിലെ സാമ്പത്തിക പുരോഗതി കൈവരിച്ചവരെയും സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്നവരെയും സംവരണത്തിനുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ക്രീമി ലെയർ തത്വം അഥവാ മേൽത്തട്ട സംവരണ നിരോധനം നടപ്പാക്കിയതും ഇന്ദിരാ സാന്നി കേസിന്റെ വിധിയെ തുടർന്നാണ്. OBC വിഭാഗത്തിലുള്ളവർക്ക് ഉദ്യോഗ കയറ്റത്തിന് പ്രമോഷന് സംവരണം ഏർപ്പെടുത്തുന്നത് Article 16(4) ലംഘനമാണെന്നും OBC റിസർവേഷൻ ഉദ്യോഗ നിയമനങ്ങളിൽ മാത്രമാണ് ബാധകമെന്നതും ഇന്ദിരാ സാന്നി കേസ് വിധിക്കുന്നുണ്ട്. ഉദ്യോഗ നിയമനങ്ങളിലും പ്രമോഷനിലും സംവരണം ആവശ്യമുണ്ടോ അത് തുടരേണ്ടതുണ്ടോ എന്നീ തീരുമാനങ്ങൾ ആനുകാലികമായ അവലോകനങ്ങൾ നടത്തി വേണം തീരുമാനിക്കേണ്ടതെന്നും ഇന്ദിരാ സാന്നി കേസ് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ സംവരണം ഒരു പൗരന്റെ അവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് Article 17 കുറിച്ച് അറിയാം. തൊട്ടുകൂടായ്മ അഥവാ അൺടച്ചബിലിറ്റി നിർത്തലാക്കുകയും അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രാക്ടീസ് അഥവാ ആചരണം ശിക്ഷാർഹമാക്കുകയും ചെയ്യുന്ന മൗലികാവകാശമാണ് Article 17. തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉളവാകുന്ന ഏതെങ്കിലും അവസ്ഥ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. നമ്മുടെ ഭരണഘടന പാസാക്കിയ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് കർഷാരവത്തോടെ പാസാക്കിയ ആർട്ടിക്കിൾ ഏതെന്ന പ്രശസ്തമായ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് അയിത്ത നിരോധനം മൗലികാവകാശമാക്കിയ ഭരണഘടനാ അനുച്ഛേദം 17. 1955 ഇതിനെ തുടർന്ന് രാഷ്ട്രം അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നൊരു പ്രത്യേക നിയമം തന്നെ പാസാക്കുകയുണ്ടായി. എന്നാൽ അൺടച്ചബിലിറ്റി എന്ന പദം പരിഷ്കൃത സമൂഹത്തിലെ വ്യവഹാരങ്ങളിൽ നിന്ന് പോലും മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് നാമകരണം ചെയ്യുക പോലും ഉണ്ടായി.

0: ജനിച്ച ജാതിയെയും ചെയ്യുന്ന തൊഴിലിനെയും അടിസ്ഥാനമാക്കിയാണ് അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയ കൊടിയ സാമൂഹ്യ തിന്മകൾ ഇവിടെ നിലനിന്നിരുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും മറ്റനേകം സാമൂഹ്യ പരിഷ്കർത്താക്കളും അയിത്തം നിർമാർജനം നടത്താൻ വേണ്ടി നടത്തിയ സമരങ്ങളുടെ അനന്തര ഫലം കൂടിയാണ് ആർട്ടിക്കിൾ 17. പാശ്ചാത്യ രാജ്യങ്ങളിലെ സമാനമായ വർണ്ണ വിവേചനത്തിന് തുല്യമായിരുന്നു ഭാരതത്തിലെ അയിത്താചാരണത്തിന് സമാനമായ കൊടിയ ക്രൂരതയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലനിന്ന വർണ്ണ വിവേചനവും അടിമ സമ്പ്രദായവും എന്ന് ഇത്തരണത്തിൽ പരാമർശിക്കപ്പെടേണ്ടതാണ്. ഇനി റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശത്തിലെ അവസാനത്തെ അനുച്ഛേദമായ ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നതെന്നറിയാം. പ്രത്യേക പദവികളും സ്ഥാനമാനങ്ങളും ഒരു പൗരന് സ്റ്റേറ്റ് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 18. മറ്റുള്ളവരെക്കാൾ കൂടുതലായി ആഭിജാത്യമോ അധികാരമോ സമൂഹത്തിലുണ്ടെന്ന് ധ്വനിപ്പിക്കുന്നതാണ് പ്രത്യേക പദവികൾ. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഭാരതത്തിൽ മഹാരാജാവ്, നവാബ്, ബഹാദൂർ തുടങ്ങിയ പദവികൾ നിലവിലിരുന്നതായി നമുക്കറിയാമല്ലോ. എന്നാൽ ഇത്തരം പദവികൾ ജനാധിപത്യ ഭരണക്രമവും സമത്വത്തിനു പരമപ്രാധാന്യം നൽകുന്നതുമായ ഭരണഘടന നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ അനുവദനീയമല്ല എന്നതാണ് ആർട്ടിക്കിൾ 18 വിവക്ഷ. എന്നാൽ വിദ്യാഭ്യാസ ബഹുമതികളായ ഡോക്ടർ, അഡ്വക്കേറ്റ് എന്നീ പദവികളും രാഷ്ട്രം നൽകുന്ന സിവിലിയൻ അവാർഡുകളായ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നയും അതേപോലെ സൈനിക ബഹുമതികളായ പരമവീർ ചക്ര തുടങ്ങിയ പദവികളും ആർട്ടിക്കിൾ 18 നിരോധന പരിധിയിൽ വരുന്നതല്ല. ഒരു ഇന്ത്യൻ പൗരന് വിദേശ രാഷ്ട്രം നൽകുന്ന ടൈറ്റിലുകൾ അഥവാ പദവികൾ സ്വീകരിക്കുന്നതിന് രാഷ്ട്രപതിയുടെ അനുവാദം ആവശ്യമാണെന്നും ആർട്ടിക്കിൾ 18 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സുകുമാർ സെൻഗുപ്ത 1990 വിധിന്യായമാണ്. ഈ വിധി പ്രസ്താവത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരം പദവികൾ നിലനിർത്താനോ അതു സംബന്ധിച്ച തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനോ ആർട്ടിക്കിൾ 18 അനുവദിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർക്ക് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതിന് പ്രതിഫലമായും അവരുടെ അധികാര സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ പരിഹാരമായും നൽകിയിരുന്ന പ്രിവി പേഴ്സ് എന്ന നഷ്ടപരിഹാരം 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നിർത്തലാക്കുകയുണ്ടായി. ഇതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച രഘുനാഥ് റാവു, ഗണപത് റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാനമായ വിധിന്യായത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആർട്ടിക്കിൾ 18 പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയതിനെ ശരിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പൊതു നിയമനങ്ങളിലെ അവസര സമത്വവും ഒപ്പം ദുർബല വിഭാഗങ്ങൾക്ക് സംവരണവും തൊട്ടുകൂടായ്മയുടെ നിരോധനവും പൗരന്മാർക്ക് പ്രത്യേക പദവികൾ നൽകുന്നതിന്റെ നിരോധനവും ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 16, 17, 18 ഇന്ത്യൻ ഭരണഘടനയിലെ സുപ്രധാനമായ മൗലികാവകാശങ്ങളാണെന്ന് കാണാൻ കഴിയും. ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുകയാണ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹായ്, ഹലോ, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് സ്വാഗതം. ഇമ്പമേറിയ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കുഞ്ഞാറ്റക്കിളികൾ. 1986 എസ് എൽ പുരം സദാനന്ദൻ കഥയും തിരക്കഥയും എഴുതി ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചലച്ചിത്രം. മോഹൻലാൽ, ശോഭന, സോമൻ, സുകുമാരി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ. ജോൺസൺ മാസ്റ്ററായിരുന്നു പശ്ചാത്തല സംഗീതം ചെയ്തത്. കെ ജയകുമാർ സാറിന്റെ തുലികയിൽ പിറന്ന മനോഹര വരികൾ, എ ജെ ജോസഫിന്റെ മനോഹരമായ സംഗീതം, ചിത്രചേച്ചിയുടെ വശ്യമായ ആലാപനം, ശോഭനയുടെയും കുട്ടികളുടെയും പാട്ടിനൊത്ത കളികളും അഭിനയവും എന്തുകൊണ്ടും മനോഹരം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: രാപ്പകൽ 2005 പ്രദർശനത്തിനെത്തിയ മലയാള കുടുംബ ചലച്ചിത്രം. കഥ, തിരക്കഥ, സംഭാഷണം ടി എ റസാഖ്, കമലായിരുന്നു സംവിധാനം. മമ്മൂട്ടി, ശാരദ, നയൻതാര, ബാലചന്ദ്ര മേനോൻ, ഗീതു മോഹൻദാസ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ. May 8 മദേഴ്സ് ഡേ. ഈ ഗാനം സ്നേഹനിധികളായ എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു. അമ്മയെ വർണ്ണിക്കുന്ന ഈ സുന്ദര വരികൾ എഴുതിയത് കൈതപ്രം. മോഹൻ സിതാരയുടെ മാജിക്കൽ മ്യൂസിക്, ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സുന്ദരമായ ആലാപനം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെട്ടം 2004 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് കോമഡി ചലച്ചിത്രം. ഈ ചിത്രത്തിന്റെ രചനയും തിരക്കഥയും നിർവഹിച്ചത് ഉദയകൃഷ്ണ, സിബി കെ തോമസ്, പ്രിയദർശൻ എന്നിവർ ചേർന്നാണ്. 1995 പുറത്തിറങ്ങിയ ഫ്രഞ്ച് കിസ് എന്ന ചലച്ചിത്രത്തെ ആധാരമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയദർശനായിരുന്നു സംവിധാനം. ദിലീപ്, ഭാവന പാനി, കലാഭവൻ മണി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബി ആർ പ്രസാദിന്റെ തൂലികയിൽ പിറന്ന മനോഹരമായ

വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സുന്ദരമായ ഈണം. ഈ ഗാനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ആലപിച്ചിട്ടുണ്ട്. എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം ഇന്നത്തെ ഗാനവീഥിയിൽ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: ഗാനവീഥി തുടരുന്നു. ഒറ്റയാൾ പട്ടാളം 1991 പുറത്തിറങ്ങിയ നർമ്മരസ പ്രാധാന്യമുള്ള ഒരു പ്രണയ ചിത്രം. TK രാജീവ് കുമാർ തിരക്കഥ എഴുതി സംവിധാനം.

ഗാനം ചെയ്ത ചലച്ചിത്രം. മുകേഷ്, മധുബാല, ഇന്നസെന്റ്, കെ പി എസ് ലളിത എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ ചെയ്തത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിയുടെ ഗ്രാമീണത തുളുമ്പുന്ന വരികൾ, ദ ലിജൻഡ് ശ്രീ ശരത്തിന്റെ അതുല്യമായ സംഗീതം, വേണുഗോപാലും അകാലത്തിൽ അന്തരിച്ച പ്രശസ്ത ഗായിക രാധിക തിലകും ചേർന്ന് ആലപിച്ച ഈ സുന്ദര ഗാനം നമ്മൾക്ക് ആസ്വദിക്കാം. ഇന്നും പുതുമ നശിക്കാത്ത ആ ഗാനത്തിലേക്ക്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനം ആ രാത്രി 1983 റിലീസ്. കലൂർ ഡെന്നിസിന്റെ കഥ തിരക്കഥ, ജോഷിയുടെ സംവിധാനം. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 1 കോടി കളക്ഷൻ നേടിയ ഫാമിലി ചലച്ചിത്രം. രതീഷ്, മമ്മൂട്ടി, MG സോമൻ, പൂർണിമ ജയറാം, ലാലു അലക്സ്, രോഹിണി, കൊച്ചിൻ ഹനീഫ, ബേബി അഞ്ജു എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വാണിജ്യപരമായി വൻ വിജയമായിരുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചത് പൂവച്ചൽ ഖാദർ എന്ന മഹാകവിയായിരുന്നു. ഇസൈജ്ഞാനി ഇളയരാജയുടെ അതുല്യമായ സംഗീതം, ജാനകിയമ്മയുടെ അസാധ്യമായ ആലാപനം,

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ്.

ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കാനഡ, അമേരിക്ക, മെക്സിക്കോ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലെ രൂപത്തിൽ പുതുക്കാൻ തനിക്ക് താൽപ്പര്യമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കരാർ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നതെന്നും അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കുന്ന പുതിയ വ്യാപാര ക്രമീകരണമാണ് ആവശ്യമായതെന്നും ട്രംപ് പറഞ്ഞു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. കാനഡയും മെക്സിക്കോയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. വാഹന നിർമ്മാണം, സ്റ്റീൽ, അലൂമിനിയം, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയ്ക്ക് കൂടുതൽ അനുകൂലമായ വ്യവസ്ഥകൾ വേണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. ലോക സിനിമയുടെ ശ്രദ്ധാ കേന്ദ്രമായ കാൻസ് വേൾഡ് ഫിലിം ഫെസ്റ്റിവൽ റിമെമ്പർ ദ ഫ്യൂച്ചർ 2026-ൽ മലയാളി യുവസംഗീത സംവിധായിക കെസിയ തോമസ് ഇരട്ട പുരസ്കാരങ്ങൾ നേടി. മിലോ എന്ന അനിമേഷൻ ഹ്രസ്വചിത്രത്തിനായി ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിനാണ് ബെസ്റ്റ് കമ്പോസർ ഓഫ് ദി ഫ്യൂച്ചർ, ബെസ്റ്റ് സൗണ്ട് ട്രാക്ക് എന്നീ പുരസ്കാരങ്ങൾ കെസിയ സ്വന്തമാക്കിയത്. അമേരിക്കയിൽ ദീർഘകാലമായി താമസിക്കുന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്ക് സ്ഥിര താമസത്തിനുള്ള വഴി തുറക്കുന്ന പുതിയ ബിൽ ഡെമോക്രാറ്റിക് അംഗം അലക്സ് പഡില്ല സെനറ്റിൽ അവതരിപ്പിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം കടുത്ത നിലപാട് തുടരുന്നതിനിടെയാണ് നീക്കം. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണം. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകളും സംഭരണ കേന്ദ്രങ്ങളും യുഎസിന്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ നിർദ്ദേശപ്രകാരം ഇറാഖി സായുധ സംഘങ്ങൾ 72 മണിക്കൂറിനിടെ നടത്തിയ 30-ലേറെ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നും പറഞ്ഞു. ഇറാനും US അന്യോന്യം ആക്രമണം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസമായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം തകരുന്നു. ബുധനാഴ്ച രാവിലെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണിത്. 5 ഡ്രോണുകൾ ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്കകമാണിത്. ജോർദാനിലെ സെൻഗോം ആസ്ഥാനവും മുവാഫക് സാൽത്തി വ്യോമതാവളവും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സ് ലോങ് ജമ്പിൽ തുടരെ 2-ാം തവണയും മലയാളി താരം മുരളി ശ്രീശങ്കറിന് വെള്ളി. 2-ാം ശ്രമത്തിൽ 8.09 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ 2-ാം സ്ഥാനം നേടിയത്. ജമൈക്കയുടെ മുൻ ലോക ചാമ്പ്യൻ തജേഗയിൽ 8.15 മീറ്ററിൽ സ്വർണം നേടി. സ്കോട്ട്ലാൻഡിന്റെ സ്റ്റീഫൻ മെക്കൻസി വെങ്കലം നേടിയപ്പോൾ ഇന്ത്യയുടെ ലോകേഷ് സത്യനാഥൻ 5-ാമതായി. കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ വീണ്ടും ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ഗുർവീർ സിംഗ്. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡാണ് ഗുൽവീർ സ്വന്തമാക്കിയത്. കരുത്തരായ താരങ്ങൾ അണിനിരുന്ന മത്സരത്തിൽ 27:49.78 സെക്കൻഡിലാണ് ഗുൽവീർ 2-ാം സ്ഥാനം നേടിയത്. വനിതകളുടെ ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൗർ ഇന്ത്യക്ക് ഒരു മെഡൽ കൂടി സമ്മാനിച്ചു. 69 കിലോ വിഭാഗത്തിൽ 227 കിലോ ഉയർത്തി ഹർജീന്ദർ വെള്ളി നേടി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 1-ാമത്. ന്യൂസിലാൻഡിന്റെ ഡാരൽ മിച്ചലിനെ പിന്തള്ളിയാണ് ഗിൽ 1-ാം സ്ഥാനത്തേക്ക് കയറിയത്. അതേസമയം 2020 റാങ്കിങ്ങിൽ ഇന്ത്യൻ കൗമാര താരം വൈഭവ് സൂര്യവംശി വൻകുതിപ്പ് നടത്തി. ചരമറിയിപ്പുകൾ പാറേക്കടവിൽ മറിയാമ്മ ജോർജ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. പുതുപ്പള്ളി മള്ളിയിൽ എം ഐ എബ്രഹാം അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പുതുപ്പള്ളി കൂട്ടിക്കൽ പാലക്കുന്നിൽ പി സി ജോസഫ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

അത് വന്നു പറഞ്ഞവരാരാണ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഇന്ത്യസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.